ബർഹിർഭൃവികേസാരാണി കർക്കന്ധോ യജ്ഞേ മധുസാരഘം മുഖാത് ആത്മന്നുപസ്ഥേന മൃഗസ്യ ലോമമുഖേ ശ്മശ്രോണി നവ്യാഘ്രലോമാ കേശാന ശീർഷന് യശാസേ ശ്രിയൈ ശിഖാസി ജ്ഞേഹസ്യ ലോമത്വിശീരിന്ദ്രിയാണി അംഗാന്യാത്മന്ഭിഷജാത

0: इति एकविंशोऽध्यायः।
1: ओम्
2: ओम् नमः शिवाय। यु आर् लिस्निङ्ग् टु शैवम् .org रेडियोस् 24/7 स्पिरिचुवल् चानल्स् फ्रम् शैवम् .org। ओम् नमः शिवाय।
3: അങ്ങനെയല്ല, ശിഷ്യനെ കൊണ്ട് ഗുരു അറിയപ്പെടുന്നു എന്നൊരു തോന്നൽ രാമകൃഷ്ണദേവന്റെ കാലം മുതൽ ഇങ്ങോട്ട് വന്നു, അവിടെ മുതലേ ഉള്ളൂ, അതിനു മുമ്പില്ല. അതുകൊണ്ട് ലോകത്ത് ശിഷ്യനിലൂടെ ഗുരു അറിയപ്പെടുന്നു എന്നുള്ള ഒരു സത്യയും വന്നു കൂടിയിട്ടുണ്ട്. പൗരാണികരിലില്ല, പൗരാണികരിൽ യാതൊരുവൻ അനുഭൂതിയിലെത്തുന്നോ അവൻ ഏകനാണ്, ഏകർഷി എന്ന വിളിക്കുന്നത് പോലും. ശങ്കരനാണെ പഠിപ്പിക്കൻ പറഞ്ഞിട്ടുണ്ട്, ഗുരു നൈവ ശിഷ്യ. ശങ്കര സമ്പ്രദായം അതാണ്, ശ്രവണമാർത്തി ചെയ്യാം, അതിന് ഉത്തമമായി സ്വീകരിക്കാൻ സ്വയം പോവാം. എല്ലാ ഗുരുവും പറയും, സ്വയമായി ചെന്നൊരാൾ ചോദിച്ചാൽ ഞാൻ ആരെയും നന്നാക്കിയിട്ടില്ല, ഞാൻ ആരെയും നശിപ്പിച്ചിട്ടില്ല. നന്നാക്കി എന്ന് അവകാശപ്പെട്ടാൽ അപ്പുറത്ത് നശിപ്പിച്ചതും ഞാൻ തന്നെയാണ്. നന്നാക്കൽ മാത്രമായിട്ടൊരു പ്രക്രിയയില്ല, അതുകൊണ്ട് പൗരാണിക രീതി അതാണ്. അപ്പൊ ഉത്തമനായ ഒരു ശിഷ്യന് വേണ്ടി, ഇത് പഠിക്കാൻ അർഹനായവന്റെ തലയെ വെച്ചു കൊടുക്കാൻ വേണ്ടി, ഉത്തമമായി വിദ്യ ദാനം ചെയ്യാൻ, ശാസ്ത്രനീയനായ ഒരുവനെ കിട്ടാൻ ശിലാദൻ തപസ് ചെയ്യുന്നു. അതിന് ഗുരുശിഷ്യ പാരസ്പര്യം പറയും, പറയും പ്രശാന്ത ചിത്തായ ജിതേന്ദ്രിയായ ച പ്രഹീണ ദോഷായ യഥോക്തകാരിൽ ഗുണാന്വിതായാനുഗതായ സർവത പ്രദേയമേത സതതം മുമുക്ഷവേ എന്ന് ശാസ്ത്രങ്ങൾ പറയും. അങ്ങനെയുള്ളൊരു തപസ്സിൽ പ്രസന്നനായി അങ്ങനെയുള്ളൊരു ശിഷ്യനെ വേണം. അപ്പോ തപസ് ചെയ്തപ്പോ ശങ്കരൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ. ശിവൻ അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയെ പോലെ അയോനിജനായ ഒരു പുത്രന് എനിക്ക് വേണം, ശരീരസംഘമൊന്നുമില്ലാത്തൊരു പുത്രൻ. അങ്ങനെ യാഗാഗ്നിയിൽ നിന്ന് ഒരു പുത്രനെ ലഭിച്ചു, ഭഗവാന്റെ അംശമായി, അംശാവതാരമായി. അതാണ് നന്ദി. നന്ദി മൂന്ന് നന്ദി ആയിട്ട് പുരാണം അങ്ങനെയുള്ളത്. നന്ദികേശ്വരൻ ഉണ്ടായതിന്റെ കഥ ഇതാണ്, ശിലാദപുത്രനായാണ് നന്ദികേശ്വരൻ. നന്ദി മൂന്ന്. നന്ദിയും തപസ് ചെയ്യാം, അച്ഛന്റെ തപസ് കഴിഞ്ഞ് നന്ദിയും പോയി തപസ് ചെയ്യാം. നന്ദി വരം ചോദിച്ചില്ല, നമസ്തേ രുദ്രമന്യവേ എന്നിങ്ങനെ ജപം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അംബമാതാവ് വരത്തിന് പറഞ്ഞപ്പോൾ ഭക്തിക്കായിട്ട് വരം ചോദിക്കുന്നു, വേറെ ഒന്നും വേണ്ടെന്ന്. ശിവനിലുള്ള അഗൈതവമായ ഭക്തിക്ക് വരം ചോദിക്കുക, അതിന്റെ സിമ്പലായാണ് നന്ദി. ഒരിക്കലും വരം ചോദിക്കാത്ത നിലയ്ക്ക് ഒന്നും വേറെ കിട്ടിയിട്ടില്ല. ഇന്നും ആ തപസ് തുടരുന്നതിന്റെ സിമ്പലായിട്ടാണ് നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ഒരു കണ്ണ് ശിവനിലേക്ക് നോക്കി ശിവക്ഷേത്രത്തിന്റെ മുമ്പില് ഈ നന്ദിയെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. നന്ദി ഇപ്പോഴും ആ തപസ്സിങ്ങനെ തുടരുകയാണ്, ശിവന്റെ പാർശ്വതനായി തന്നെ തുടരുകയാണ് എന്നാണ് അതിന്റെ സിമ്പൽ. അത് പുരാണം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇതാണ് എന്റെ ആ കഥ, ബാഹ്യ കഥ. ഇനി മൂന്ന് നന്ദി ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് കനക നന്ദി, രണ്ട് ഗിരിക നന്ദി, മൂന്ന് സോമ നന്ദി. പല കൽപ്പങ്ങളില് ഈ പല നന്ദിമാർക്കാണ് പ്രസക്തി. ഓരോ കൽപ്പത്തിൽ, അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ദേവത്വം നേടും, ദേവാവസ്ഥയിൽ ജീവിതാവസ്ഥയിൽ എങ്ങനെ അമരത്വം നേടും, ഇതും ചിന്തിച്ചിട്ടുണ്ട് ആചാര്യന്മാരിൽ ചിലർ. ഏറ്റവും ഭംഗിയായി ചിന്തിച്ചത് ഒരു ആയുർവേദ ആചാര്യനാണ്, പതഞ്ജലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കേട്ടിട്ടുണ്ടാവും. ചരകൻ എന്നും വിളിക്കും. വ്യാകരണത്തിന്റെ മഹാഭാഷ്യം, പാണിനിയുടെ മഹാഭാഷ്യം, പാണിനി സൂത്രത്തിന്റെ പതഞ്ജലിയുടേതാണ്. യോഗസൂത്രവും പതഞ്ജലിയുടേതാണ്. പതഞ്ജലി എന്ന പേര് തന്നെ ഗൗണമാണ്, കാരണം ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആളുകൾ അഞ്ജലിബദ്ധരായി വന്നു നിന്നതുകൊണ്ട് പദം തോറും അഞ്ജലി കിട്ടിയിട്ടുള്ളയാൾ. അങ്ങനെ ആരും ലോകത്തുണ്ടാവില്ല, കാലെവിടെ വെച്ചാലും നമസ്കരിക്കാൻ ആളുണ്ടാവും, അത്രയും പണ്ഡിതനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പതഞ്ജലി എന്ന് പേര് വന്നത്. എവിടെ കാല് വെച്ചാലും നമസ്കരിക്കാൻ ഒരാളുണ്ട്, കാരണം അദ്ദേഹം കാല് വെച്ചാൽ അത്രയും അറിവാണ് വയ്ക്കുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് പതഞ്ജലി എന്ന് പേര് വന്നുവെന്ന് കഥ. നടന്ന് ചികിത്സിച്ചതുകൊണ്ട് ചരകൻ എന്ന് പേര് വന്നുവെന്ന് കഥ. ചരകം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആയുർവേദ സിദ്ധാന്ത ഗ്രന്ഥമാണ്, മഹാഭാഷ്യം വ്യാകരണ ഗ്രന്ഥമാണ്. മൂന്നും തമ്മിൽ വളരെ ചേർച്ചയുണ്ട്. മൂന്നിലും ബുദ്ധി ഏറ്റവും ഷാർപ്പുമാണ്. അപ്പൊ മനുഷ്യൻ മരിച്ചിട്ട് ദേവതയാണ്, അതിനെപ്പറ്റിയൊക്കെയുള്ള കഥകളുണ്ട് അമരത്വം നേടുന്നതിന്. എന്നാൽ പാതഞ്ജലത്തിൽ ഇതല്ലാത്തൊരു പ്രക്രിയ പറയുന്നു. ജാത്യന്തര പരിണാമ പ്രകൃത്യാപുരാ, പ്രകൃതിയാൽ ആപൂരണം വന്ന് ജീവിച്ചിരിക്കുമ്പോ തന്നെ അമരത്വം നേടാം. ഇത് പതഞ്ജല യോഗസൂത്രത്തിൽ നിന്നാണ്, അതാ പഠിക്കേണ്ടത്. ഇന്ദ്രോ മായാഭി പുരുരൂപ ഈര്യതെ. ഇന്ദ്രപരമാത്മാ തന്റെ മായകളെ കൊണ്ട് നാനാരൂപധാരിയാകുന്നു. മായാഭി ബഹുവചനമാണ്. മായാശക്തി അനേകം, അനന്തം, മൂലമായ ഏകം. ആ നിലയിൽ ഈ ജീവിതത്തിൽ തന്നെയാകാം. അത് സർവശക്തി മായ, എല്ലാ ശക്തിയോടും കൂടിയതാണ്. എന്തിനും വേണ്ടുന്ന ശക്തി നമ്മളുണ്ടെന്നും ആ ശക്തിയെ ഉജ്ജീവിപ്പിച്ചാൽ അതിന്റെ വിശ്ലേഷണം ചെയ്താൽ, മുന്നോട്ട് ഈ ശക്തിയെ വിശ്ലേഷണം ചെയ്താൽ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയാണ്. എവിടെയാ? കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഇത് കുറച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാഗേന്ദ്രഹാരായ അല്ലെ നാഗ ചർച്ചയില് ഒരിടത്തുണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. സെഷനില് ഒരിടത്തുണ്ട് വെച്ചിട്ടുണ്ട്. ആ നാഗത്തിന്റെ ഗതി പരിസ്പന്ദം സ്പന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരിടത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ധനാണു ഋണാണു കൃഷ്ണാണു കർഷാണു സർഗാണു പരമാണു അഹന്തത്വം മഹത്വത്വം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കൊണ്ട് വെച്ചിടത്തുനിന്ന് ഇവിടെ തുടങ്ങാം. അതെ, ഇവിടെ ആ ഏറ്റവും ഉള്ളിലുള്ള ആ ശക്തി സർവശക്തിയോടുകൂടിയതാണ്. അതിനെ മറച്ചു കളയുന്നത് ശുദ്രങ്ങളും നിസാരങ്ങളുമായ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധി സത്യത കൽപ്പിച്ചു പോകുന്നത് കൊണ്ട്. മാസ്റ്റർ കല്യാണത്തിന് പോയി. അവിടെ ചെന്ന് കല്യാണം ഒരു പെണ്ണിന്റെയും ചെറുക്കന്റെയാണ്. മാസ്റ്ററും അപ്രസക്തം, ആ വീട്ടിലെ മറ്റംഗങ്ങളും അപ്രസക്തം, അവിടെയുള്ളവരും ഒക്കെ അപ്രസക്തം. മാസ്റ്ററയുടെ കൂടി നിന്ന ആളുകള് വിളിച്ച ക്ഷണിച്ച കുട്ടിയുടെ അച്ഛൻ അമ്മ ഇവരാരും കണ്ടിട്ട് ഗൗനിച്ചില്ല. ആ ഗൗനിക്കാത്ത ഒരു നിമിഷം മുതൽ മാഷ്ടന്റെ ചിന്ത മാറി. ആ ഗൗനിക്കാതിരിക്കലിന് യാതൊരു പ്രസക്തിയില്ല. അവിടെ എവിടെയോ ഒരു കസേര പ്രിയുള്ളതെന്ന് വെച്ചാൽ കയറിയിരിക്കുക, കിട്ടിയ ചാപ്പാട് സുഖമായിരിക്കുക, തിരിച്ചു വരിക, ഇത്രയേ ഉള്ളൂ. പച്ചയിൽ അങ്ങോട്ട് നിന്ന് ഗൗരിയം പറയുക നേരമില്ലെങ്കിൽ. പക്ഷെ അവിടെ നിസ്സാരമായൊരു കാര്യമാണ് മാഷ്ടയെ കണ്ട് ഗൗനിച്ചില്ല എന്ന വിഷയം. അതായിരിക്കുമോ ദിവസങ്ങളോളം മാഷ്ടന്റെ ചിന്തയിൽ കിടന്ന് മതിക്കുന്നത്. അല്ല, അവിടെ നടന്ന ആ ചടങ്ങില് എന്റെ ഭാഗം ഭംഗിയായി ഞാൻ നോക്കി വിളമ്പാൻ കൂടി, അല്ലെങ്കിൽ മറ്റൊന്നിനു കൂടി, ഇതൊക്കെ കൂടിയിട്ടും അവര് കാണാതെ ചിലപ്പോ കഴിക്കാതെ ഭംഗിയായി എന്റെ കാര്യം നിർവഹിച്ച് തിരിച്ചു വരാൻ പറ്റി എന്നതായിരിക്കുമോ മതിക്കുക. തോന്നിക്കാത്ത തന്നെയാണ്. അപ്പോ നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശക്തി ചോർന്നു പോകുന്നത്. അതിനെ തുടർന്ന് ദിവസങ്ങളോളം മാഷ്ടന്റെ എല്ലാ ശക്തികളും ഇന്ദ്രിയങ്ങളുടേതും മനസ്സിന്റെതും ബുദ്ധിയുടേതും ക്ഷയിക്കുകയാണ്. ഞാൻ ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞുള്ളൂ. ലോകത്തുള്ള എല്ലാ വഴക്കും ഇതിനു വേണ്ടി, എല്ലാ വഴക്കും, സകലമാന വഴക്കും ഇത്രയും നിസ്സാരമായിരുന്ന ഈ നിസ്സാരം ചെയ്യാൻ ആർക്കും വിഷമമില്ല. ഈ നിസ്സാരം കൊണ്ടൊരു ജ്ഞാനവും കിട്ടാനില്ല.
0: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം അധ്യാസ ലക്ഷണമാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം. ആഹ കോയം അധ്യാസോ നാമേരി ഉച്ചതേ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസം. അത് കഴിഞ്ഞെടുത്തു വരുന്നത് അധ്യാസത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. തം കേജിത് അന്യത്ര അന്യധർമ്മ അധ്യാസ ഇതി വദന്തി. കേജിത് തു യത്ര യദധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനോ ഭ്രമയിതി. അന്യേതു യത്ര യദധ്യാസ തസ്യൈവ വിപരീത ധർമ്മത്വ കൽപ്പനാം ആചക്ഷതേ ഇതി. സർവധാപി തു അന്യസ്യ അന്യധർമ്മ അവഭാസതാം ന വ്യഭിചരതി. മറ്റ് ദാർശനികന്മാർ ഈ അധ്യാസത്തെ സംബന്ധിച്ച് എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞാലും അതിൻ്റെ വിശദീകരണങ്ങളിൽ വിപ്രതിപത്തി, അതായത് വിരുദ്ധാഭിപ്രായം ആചാര്യന്മാർക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടായാലും അധ്യാസം എന്ന് പറയുന്ന ആശയത്തെ തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അധ്യാസം ഇല്ല എന്ന് പറയുന്നവർ കൂടി അധ്യാസത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അത് പ്രസിദ്ധമായി വരുന്ന അഞ്ച് അഭിപ്രായങ്ങളാണ് നമ്മൾ പഞ്ചഖ്യാതി എന്ന് പറയുന്നത്. അതിനെ വളരെ വിശദമായി ഈ ഭാമതി, ഇതിന്റെ വ്യാഖ്യാനം, ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം ഭാമതിയിൽ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത് മറ്റ് പക്ഷങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. ആത്മഖ്യാതി, അസത്ഖ്യാതി, അന്യഥാഖ്യാതി, അഖ്യാതി, അനിർവചനീയഖ്യാതി, പഞ്ചഖ്യാതികൾ ഇതാണ്. ആത്മഖ്യാതി എന്ന് പറയുമ്പോൾ ആത്മ എന്ന് വെച്ചാൽ വിജ്ഞാനം, വിജ്ഞാനത്തിന്റെ ഖ്യാതി ഭ്രാന്തി എന്നാണ് ആത്മഖ്യാതി പക്ഷക്കാർ പറയുന്നത്. അത് ബൗദ്ധന്മാരാണ്, അതായത് ബുദ്ധന്റെ അനുയായികളാണ് യോഗാചാര്യന്മാരെന്നവരെ വിളിക്കുന്നു. ക്ഷണിക വിജ്ഞാനവാദികളെന്ന് വിളിക്കുന്നു. ബാഹ്യാർത്ഥ ശൂന്യവാദികളെന്ന് പറയുന്നു. യോഗാചാര്യന്മാരുടെ അഭിപ്രായമാണത് ആത്മഖ്യാതി. ഇതിൽ ആദ്യം പറയുന്നത് അവരുടെ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. അന്യത്ര അന്യധർമ്മ അധ്യാസം, അവരെന്താണ് പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ ക്ഷണികമായ വിജ്ഞാനം, ആ വിജ്ഞാനത്തിന്റെ ഒരു പരിണാമം, അതിന്റെ ഒരു ആകാരമെന്ന് അവരുടെ ഭാഷയിൽ പറയും. ആ വിജ്ഞാനത്തിന്റെ ആകാരമാണ് ഈ രജതം, വെള്ളി നമ്മൾ കാണുന്നത്. അതായത് ബ്രഹ്മസ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ കാണുന്ന വെള്ളി എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന വിജ്ഞാനത്തിന്റെ ആകാരമാണ്. വിജ്ഞാനമാണെങ്കിലോ ക്ഷണികം, ഉണ്ടാകുന്നു നശിക്കുന്നു, ഉണ്ടാകുന്നു നശിക്കുന്നു. അങ്ങനെ ക്ഷണികമായി ഉണ്ടായി നശിക്കുന്ന വിജ്ഞാനത്തിന്റെ ആകാരമാണ് രജതം. അത് സത്യമാണ്, സത്യരജതമാണ്. പുറമേ ശുക്തി അതിനെ ആരോപിക്കുകയാണ്. ശുക്തിയിലേക്ക് ഇതം രജതം എന്ന് പറയുന്നിടത്ത് ഉള്ളിലിരിക്കുന്ന വിജ്ഞാനത്തിന്റെ ആകാരമായ രജതത്തെ, സത്യരജതത്തെ ആരോപിക്കുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്യത്ര എന്ന് വെച്ചാൽ ശുക്തിയിൽ. അന്യധർമ്മ, അന്യം എന്ന് പറയുമ്പോൾ വിജ്ഞാനം, ക്ഷണിക വിജ്ഞാനം, അതിന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ രജതം, അതിന്റെ അധ്യാസം, അതിന്റെ ആരോപം. ആരോപം എന്ന് പറയുമ്പോൾ ജ്ഞാനം, ആരോപ്യം എന്ന് പറയുമ്പോൾ വസ്തു. ബ്രഹ്മസ്ഥലത്ത് ഇതം രജതം, ഇത് വെള്ളിയാണ് എന്നുണ്ടാകുന്ന ജ്ഞാനം, അതിനെ ആരോപം എന്ന് പറയുന്നു. ആ അനുഭവത്തിന് വിഷയമായി അവിടെ നമ്മൾ കാണുന്ന ആ വസ്തു, അതിനെ ആരോപ്യം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അധ്യാസം ആരോപമാണ്. അവർ ജ്ഞാനത്തിൽ മാത്രമേ അധ്യാസത്തെ സ്വീകരിക്കുന്നുള്ളൂ, വസ്തുക്കളിൽ അധ്യാസത്തെ സ്വീകരിക്കുന്നില്ല. ശുക്തിയും രജതവും അത് അധ്യാസമാണെന്ന് അവർ പറയുന്നില്ല, സത്യരഹിതമാണ്. അതേസമയം രണ്ടും തമ്മിൽ ഒന്നാണെന്ന് നമുക്ക് തോന്നുന്ന ആ അനുഭവം, ജ്ഞാനം, അത് അധ്യാസമാണ് എന്നാണ്. അതായത് ഞാൻ അധ്യാസത്തെ അവർ സ്വീകരിക്കുന്നുള്ളൂ, അർത്ഥാധ്യാസത്തെ, വസ്തുക്കൾ അവിടെ താതാന്മ്യപ്പെടുന്നു എന്നവർ സ്വീകരിക്കുന്നില്ല. ഇതി വദന്തി. ഇത് ഭാമതികാരന്റെ അഭിപ്രായം അനുസരിച്ചാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. വിവരണ നേരത്തെ ഞാൻ പറഞ്ഞു, ഭാമതി പ്രസ്ഥാനം അനുസരിച്ചുള്ള വ്യാഖ്യാനവും വിവരണ മതമനുസരിച്ചുള്ള വ്യാഖ്യാനവും ഉണ്ട് ബ്രഹ്മസൂത്രത്തിന്. വിവരണകാരൻ ഇതിനെ അന്യഥാഖ്യാതി എന്നാണ് പറയുന്നത്. അന്യഥാഖ്യാതി എന്ന് പറയുമ്പോൾ നൈയായികന്മാരുടെ പക്ഷമാണ്. അവർ പറയുന്നത് എന്താണ്? ബ്രഹ്മസ്ഥലത്ത് അവരും ഭ്രമത്തെ അംഗീകരിക്കുന്നുണ്ട്. ജ്ഞാനത്തിൽ ഭ്രമമുണ്ട്, ആ വസ്തുക്കളിൽ പദാർത്ഥത്തിൽ ഭ്രമമില്ല. അർത്ഥാധ്യാസത്തെ നിഷേധിക്കുന്നു, ജ്ഞാനാധ്യാസത്തെ സ്വീകരിക്കുന്നു. നൈയായികന്മാരെന്താണ് പറയുന്നത്? നമ്മൾ രജതത്തെ, രജതഭ്രമം ഉണ്ടാകുന്ന സ്ഥലത്ത് മുമ്പിൽ ഒരു വസ്തുവിനെ കാണുന്നു, അതിനെ ഇതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് അപ്പൊ നമുക്കുണ്ടാകുന്ന രജത അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് എവിടെയോ കണ്ട വെള്ളി, അത് ചിലപ്പോൾ കടയിലായിരിക്കും, ആ വെള്ളിയുടെ സ്മൃതി നമുക്കുണ്ടാകുന്നു. ആ നമ്മുടെ സ്മൃതിക്ക് വിഷയമായിരിക്കുന്ന ആ വെള്ളിയെ നമ്മൾ ഇവിടെ ആരോപിക്കുകയാണ്, സ്മൃതിക്ക് വിഷയമായിരിക്കുന്ന വെള്ളി. അദ്വൈതി പറയുന്ന പോലെ അവിടെ അനർവചനീയമായ ഒരു വെള്ളി അവിടെ ഉണ്ടാകുന്നില്ല, മറിച്ച് നമ്മൾ മുമ്പ് കണ്ട ആ വെള്ളിയെ ഇവിടെ ആരോപിക്കുകയാണ്. അവിടെയും ജ്ഞാനത്തിൽ ഭ്രമമുണ്ട്, വസ്തുക്കളിൽ ഭ്രമമില്ല, ജ്ഞാനാധ്യാസത്തെ സ്വീകരിക്കുന്നു. അതും വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമുക്ക് അതിന്റെ സാരാംശം മനസ്സിലാക്കാം. കേജിത്തു, അതായത് ഇവിടെ തന്നെ അന്യത്ര എന്ന് പറഞ്ഞാൽ ശുക്തിയിൽ അന്യധർമ്മം, അന്യധർമ്മം അതായത് യോഗന്മാർ തന്നെ ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. അന്യധർമ്മം, അന്യം എന്ന് പറയുമ്പോൾ രജത അവയവം, ഒരു വസ്തു നിലനിൽക്കുന്ന അതിൻ്റെ അവയവങ്ങളിലാണ്. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവയവങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ പേപ്പറും അതിൻ്റെ അവയവങ്ങളാണ്. പുസ്തകത്തിന് അവയവി എന്ന് പറയും, പേപ്പർ അതിൻ്റെ അവയവം എന്ന് പറയും. ഏത് വസ്തുവിനും അങ്ങനെ അവയവി, അവയവം, ആ വസ്തുവിന് അവയവി എന്നും അതിനെ നമ്മൾ പിരിച്ചെടുത്താൽ കിട്ടുന്നതിന് അവയവം എന്നും പറയും. അപ്പോൾ രജതം വെള്ളി അതിൻ്റെ അവയവങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗങ്ങൾ, ആ അവയവങ്ങളിൽ അത് സ്ഥിതി ചെയ്യുന്നു, രജതം അത് അവയവിയായി. അപ്പോൾ അവരുടെ അഭിപ്രായം അനുസരിച്ച് അന്യം എന്ന് പറയുന്നത് അന്യത്ര, അന്യം എന്ന് പറയുന്ന അവയവങ്ങൾ, അന്യധർമ്മം എന്ന് പറയുമ്പോൾ അതിൻ്റെ അവയവി, അതിൻ്റെ അധ്യാസം ശുക്തിയിൽ സംഭവിക്കുന്നു, വെള്ളി മുത്തുച്ചിപ്പിയിൽ സംഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ വേദാന്തത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെ സങ്കീർണങ്ങളായ ചർച്ചകളാണുള്ളത്. അത് പറഞ്ഞ് മനസ്സിലാക്കാനും കുറച്ച് സങ്കീർണതയുള്ള കാര്യങ്ങളാണ്, കൂടുതൽ അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുന്നതാണ് തൽക്കാലം നല്ലത്. അന്യത്ര അന്യധർമാധ്യാസ, അത് രജതത്വത്തെ വെള്ളിയിൽ ആരോപിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പക്ഷങ്ങളുണ്ട്. കേജിത്തു, മറ്റു ചിലരുടെ അഭിപ്രായം എന്താണ്? എത്രയത് അധ്യാസ തദ് വിവേക ആഗ്രഹ നിബന്ധനോ ഭ്രമയിരി. ഇതിന് അഖ്യാതിവാദം എന്ന് പറയും. പ്രാഭാകര മീമാംസകരും സാഖ്യന്മാരും, അവർ രണ്ടുപേരുടെയും അഭിപ്രായമാണ്. അവര് സാഖ്യനും എന്താണ്? പ്രകൃതി പുരുഷൻ രണ്ടു വസ്തുക്കളെ സ്വീകരിക്കുന്നു, അതിനനുസരിച്ചാണ് ഭഗവത്ഗീതയിലും മറ്റും പറയുന്നത്, പ്രകൃതിയും പുരുഷൻ ചെയ്യുക. വിധ്യനാദി ഉഭാവപി, പുരുഷന്മാരനേകം, പ്രകൃതി ഏകം. ഇതിൽ ഭ്രമവും അധ്യാസവും ഒന്നും അവർ സ്വീകരിക്കുന്നില്ല. നമ്മൾ ഇതിൽ തന്നെ അടുത്ത് സാംഖ്യ മതത്തെ നിഷേധിക്കുന്ന ഭാഗം വരുമ്പോൾ സാംഖ്യ സിദ്ധാന്തം അവിടെ വിശദമായി ചർച്ച ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? എത്രയത് അധ്യാസ തദ് വിവേക ആഗ്രഹ നിബന്ധനോ ഭ്രമ. പ്രഭാകര മീമാംസകരും അങ്ങനെയാണ്, പ്രഭാകര അനുയായികൾ. ദാർശനികന്മാരിൽ ഏറ്റവും വലിയ യുക്തിവാദിയാണ് പ്രഭാകര പക്ഷക്കാർ, പ്രഭാകരന്മാർ. അവർ യുക്തിചിന്തയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഭ്രമമേ സംഭവിക്കുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കുന്നു? എത്ര ഏത് അധ്യാസ ശുക്തിയിൽ ഏത് അധ്യാസ രജതത്തിന്റെ അധ്യാസം ഉണ്ടാകുമ്പോൾ തദ് വിവേക ആഗ്രഹ നിബന്ധനം. ഇവിടെ പ്രഭാകരൻ പറയുന്നത് എന്താണ്? നമുക്ക് രജതത്തിന്റെ സ്മൃതി ഉണ്ടാകുന്നു, വെള്ളിയുടെ ശുക്തിയെ പ്രത്യക്ഷമായി അറിയുന്നു, ഇത് എന്നറിയുന്നുണ്ട്. ഒന്ന് സ്മൃതി, മറ്റൊന്ന് അനുഭവം. കണ്ണുകൊണ്ട് കണ്ട് ഉണ്ടാകുന്ന അനുഭവം, അത് പ്രത്യക്ഷം. ഓർക്കുകയാണ് വെള്ളി, അത് രജതത്തെക്കുറിച്ചുള്ള സ്മരണ. ഇത് രണ്ടും വേർതിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ ഭ്രമമൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ഇത് പ്രത്യക്ഷമായി കാണുകയാണ് എന്റെ മുമ്പിലുള്ള വസ്തുവിനെ, വെള്ളിയെ ഞാൻ ഓർക്കുകയാണ്. ഈ സ്മരണയും ഈ പ്രത്യക്ഷം ഞാനും തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. അതിന് മറ്റു പല ദോഷങ്ങളുണ്ട്, പ്രമാണ ദോഷങ്ങൾ, പ്രമേയ ദോഷം, പ്രമാതൃദോഷം എന്നെല്ലാം പറയും. ഇങ്ങനെയുള്ള ദോഷങ്ങൾ കൊണ്ട് ഇതിനെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അറിയാത്തതുകൊണ്ട് രണ്ടും നമ്മൾ ഒന്നായി ധരിക്കുന്നു, സ്മരണയെയും അനുഭവത്തെയും. അത്രേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതാണ് വിവേക ആഗ്രഹം. വിവേകം എന്ന് വെച്ചാൽ ഭേദം, ഭേദത്തിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ജ്ഞാനമില്ലായ്മ, അത് നിബന്ധനം എന്ന് വെച്ചാൽ കാരണം. സ്മൃതിയെയും പ്രത്യക്ഷ അനുഭവത്തെയും നമ്മൾ വേർതിരിച്ചറിയാതെ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, ഇത് വെള്ളിയാണെന്നുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഇത്രയും സംഭവിക്കുന്നുള്ളൂ. നമ്മുടെ സ്മരണയെയും നമ്മുടെ പ്രത്യക്ഷ അനുഭവത്തെയും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഭ്രമം എന്ന് പറയുന്നു എന്നാണ്. ഇതാണ് അഖ്യാതി എന്ന് പറയുന്നത്. അന്യേതു, ഇത് ഭാമതി മതമനുസരിച്ചും വിവരണ മതമനുസരിച്ചും ഇതിനെ അഖ്യാതിവാദമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എത്രയത് അധ്യാസ തസ്യവ വിപരീത ധർമ്മത്വ കൽപ്പന ആചക്ഷതി. ഇത് ഭാമതികാരന്റെ അഭിപ്രായം അനുസരിച്ചത് അന്യഥാഖ്യാതിയാണ്, അതായത് നൈയായിക മതമാണ്. വിവരണകാരന്റെ അഭിപ്രായം അനുസരിച്ചത് ശൂന്യവാദമാണ്. രണ്ടിനെയും യോജിപ്പിക്കാം. എത്രയത് അധ്യാസ സർവാർത്ഥ ശൂന്യവാദി എന്ന് പറയുന്നു മാധ്യമികന്മാരെന്ന് പറയുന്നു ബൗദ്ധപക്ഷക്കാരാണ്. സർവവും ശൂന്യമെന്നാണ് അവരുടെ പക്ഷം. ആ ശൂന്യവാദം തന്നെ മാധ്യമകാരികയിലൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അത് ശൂന്യമെന്ന് പറയുന്നത് അദ്വൈതത്തിൽ പറയുന്ന ബ്രഹ്മം പോലെയാണ് അവരും വ്യാഖ്യാനിക്കുന്നത്. ശൂന്യത്തെ വ്യാഖ്യാനിക്കുന്നത് സത്തല്ല അസത്തല്ല സത് അസത് ഉഭയമല്ല സത് അസത് ഉഭയ വിലക്ഷണവും അല്ല എന്ന് പറയും. എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മം പോലെയായി. എന്നാലും ഇവിടെ ഭാഷ്യകാരൻ മറ്റും നിഷേധിക്കുന്ന ഒരു ശൂന്യവാദമുണ്ട്. അത് അഭാവം പോലെയുള്ള ഒരു ശൂന്യവാദമാണ് അവിടെ പറയുന്നത്. അതിനെ നിഷേധിക്കുകയാണ്. അവരുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് പറയുന്നത്? എത്രതു യഥ്യാസ ശുക്തിയിൽ എത്ര യഥ്യാസ രഹിതത്തിന്റെ അധ്യാസം ഉണ്ടാകുമ്പോൾ തസ്യവ ആ ശുക്തിയുടെ തന്നെ വിപരീത ധർമ്മം. ശുക്തി സത്താണ്, അതിന്റെ നേരെ വിപരീതം എന്ന് വെച്ചാൽ അസത്ത്. വിപരീത ധർമ്മത്വ കൽപ്പന വിപരീത ധർമ്മത്തെ കൽപ്പിക്കുകയാണ്. അവിടെ നമ്മൾ മുമ്പിൽ കാണുന്ന വസ്തു നമുക്ക് സത്തായി അനുഭവപ്പെടുന്നു, അതിന്റെ നേരെ വിപരീതം എന്ന് വെച്ചാൽ അസത്തായ വസ്തുവിനെ കൽപ്പിക്കുകയാണ് എന്നാണ്. അത് ശൂന്യവാദം അനുസരിച്ച് വാചസ്പതി മിശ്രൻ നൈയായിക പക്ഷപാതി എന്ന് വാചസ്പതി മിശ്രനെ കുറിച്ചൊരു ആക്ഷേപമുണ്ട്. അദ്ദേഹം വലിയൊരു നൈയായികനായിരുന്നു. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോഴും അതിൽ ന്യായത്തിന്റെ സ്വാധീനം ഉണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെ അവസാനം ന്യായപക്ഷത്തിൽ ഇതിനെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എത്രയേത് അധ്യാസ ശുക്തിയിൽ ഏത് അധ്യാസ രഹിതത്തിന്റെ അധ്യാസം വരുമ്പോ സസ്യവ വിപരീത ധർമ്മത്വം എന്ന് പറയുന്നത് രജിതത്വം, രജിതത്തിന്റെ ഭാവം, വെള്ളിയുടെ ഭാവം അതിനെ കൽപ്പിക്കുകയാണ്. അത് കൂടുതൽ ഗഹനമായ ചർച്ചയിലേക്ക് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് നമുക്ക് വിടാം. ഇവിടെ വലിയ അതിന് പ്രാധാന്യമുള്ളതല്ല, ദാർശനിക ചർച്ച ചെയ്യുന്നിടത്താണ് അതിന്റെ ആവശ്യം. ഇവിടെ അടുത്ത് പറയുന്നതാണ് പ്രാധാന്യമുള്ളത്. സർവധാപി അന്യസ്യ അന്യധർമ്മ അവഭാസത എന്ന വ്യഭിചരതി. സർവധാപി എല്ലാ പക്ഷങ്ങളിലും എന്താണ് അന്യസ്യ അന്യധർമ്മ അവഭാസം. എല്ലാവരും പറയുന്നുണ്ട് എന്താണ് ഒന്ന് മറ്റൊന്നായി തോന്നുന്നു. അന്യസ്യ അന്യധർമ്മ അവഭാസത ഒന്ന് മറ്റൊന്നായി, ഒന്നിനെ മറ്റൊന്നായി തോന്നുന്നു. ഒന്നിന്റെ മറ്റൊന്നായുള്ള തോന്നൽ ശുക്തിയെ രഹിതമായി തോന്നുന്നു എന്ന വ്യഭിചരതി. അക്കാര്യത്തിൽ മാറ്റമില്ല. വ്യഭിചാരം എന്ന് വെച്ചാൽ മാറ്റം എന്ന വ്യഭിചരതി, അങ്ങനെ മാറ്റം സംഭവിക്കുന്നില്ല. ഈ ആശയത്തിൽ മാറ്റമില്ല എന്നൊരു എല്ലാവരും അധ്യാസത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. അതിന്റെ വിശദീകരണങ്ങളിലേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. അധ്യാസം ഭ്രമം എന്ന് പറയുന്നത് ദാർശനികന്മാർ മാത്രമല്ല സർവ്വ മനുഷ്യരും അംഗീകരിക്കുന്നതാണ്. ഒരു ദാർശനികമായ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ, അതിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ നമുക്ക് വൈഷമ്യം നേരിടുമെങ്കിലും യാഥാർത്ഥ്യ ബോധത്തെക്കാൾ നമുക്ക് പ്രപഞ്ചത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭ്രമമാണ്. ഈ വ്യാവഹാരിക തരത്തിൽ പോലും ഭ്രമം വ്യവഹാരത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളൊരു തത്വചിന്ത എന്നുള്ള നിലയ്ക്കത് എടുക്കുമ്പോൾ നമുക്കതിൽ പല സങ്കീർണതകളും അതെങ്ങനെ സംഭവിക്കും വസ്തുകൊണ്ടോ എങ്ങനെ സംഭവിക്കും തോന്നും. നമ്മുടെ ദൈനംദിന അനുഭവത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ എല്ലാം ഭ്രമാത്മകമാണ്. ദൈനംദിന അനുഭവം വ്യക്തമായ അനുഭവം തന്നെ എടുക്കാൻ, ഭൂമി എത്രയോ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭൂമിയുടെ പര്യായം തന്നെ സ്ഥിര എന്നാണ്, എന്നുവെച്ചാൽ അത് സഞ്ചരിക്കാത്തവളെന്നാണ് നമ്മുടെ അനുഭവം. ഭൂമി സഞ്ചരിക്കുന്നു, സൂക്ഷിച്ച് ഇവിടെ ഇരുന്നില്ലെങ്കിൽ കാലം ഇടറി വീഴുമെന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. പക്ഷെ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാലും നമ്മളൊരു ഭ്രമം, നമ്മുടെ ഭ്രമം എന്താണ്? ഭൂമി സ്ഥിരയാണ്, അചല ഭൂമിയുടെ പര്യായമാണ്. അപ്പോ അങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുവെച്ചാൽ ഭ്രമത്തിൽ. ആ യാഥാർത്ഥ്യ ബോധം വാസ്തവത്തിൽ ഭ്രമമാണ്. നേരെ മറിച്ച് സൂര്യൻ നിശ്ചലമാണ്, പക്ഷെ സഞ്ചരിക്കുന്നു എന്നുള്ള അനുഭവമാണ് നോക്കുന്നത്. നമ്മൾ എത്ര നമ്മുടെ ബുദ്ധിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ അനുഭവത്തെ മാറ്റാൻ കഴിയത്തില്ല. സയൻസിൽ നമ്മൾ പഠിക്കും, പക്ഷെ നമ്മുടെ അനുഭവം നേരെ മറിച്ച്, നമ്മുടെ അനുഭവം സൂര്യൻ ചലിക്കുന്നു എന്നാണ്. ഇതിലും വലിയൊരു ഭ്രമം. അപ്പൊ നമ്മുടെ ജീവിത ദൈനംദിന വ്യാപാരങ്ങളെല്ലാം ഈ രണ്ട് ഭ്രമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമി നിശ്ചലം, സൂര്യൻ ചലിക്കുന്നു. ഈ ഭ്രമത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവും പകലും ദിനവും ആഴ്ചയും മാസവും എല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ ഭ്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതിനെ തുടർന്ന് വരുന്ന എല്ലാം ഭ്രമമാണ്. കാലബോധം പോലും അടിസ്ഥാനപരമായ ഒരു ഭ്രമത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ ഭ്രമത്തെ നമ്മൾ അല്ല എന്ന് നമ്മൾ ധരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ അനുഭവത്തെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. സൂര്യൻ ചലിക്കുന്നില്ല എന്നൊരു അനുഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഭൂമി ചലിക്കുന്നു എന്നുള്ള ഒരു അനുഭവം നമുക്ക് എത്രയൊക്കെ സയൻസ് പഠിച്ചാലും ഉണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് നമ്മൾ വേദാന്തത്തിന് സംഭവിക്കുന്നത്. വേദാന്തത്തിൽ എന്താണ്, നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഭ്രമമാണെന്ന്. പക്ഷെ അത് നമ്മളെ അനുഭവത്തിൽ വരുന്നില്ല. നമ്മുടെ ബോധം സത്യമായി അനുഭവപ്പെടുന്നു. അത് നമ്മുടെ ലൗകികമായ അനുഭവം പോലെ തന്നെ. അത് പുതിയതായൊരു കാര്യം ഇവിടെ പറയുന്നില്ല. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മളിതിലൂടെയും പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം നേരെ വിപരീതമായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരനും പറയുന്നു, നിങ്ങളിനി ഏതെല്ലാം ദർശനങ്ങൾ ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലും ശരി, ഭ്രമം എന്ന് പറയുന്നത് അംഗീകരിച്ചേ പറ്റും. അത് നമ്മുടെ അനുഭവമാണ്, വേറെ ആരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല. പക്ഷെ ആ അനുഭവത്തെ, ഭ്രമത്തെ നമ്മൾ സത്യമായി ധരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ മനുഷ്യൻ, ഭൂമി ചലിക്കാത്തതാണ്, സൂര്യൻ ചലിക്കുന്നതാണ് എന്ന് ധരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് അറിവില്ലാത്ത കാലം. ആ കാലത്തിൽ ഈ അനുഭവം സംബന്ധിച്ച് സത്യമായിരുന്നു. മനുഷ്യന് കൂടുതൽ അറിവുണ്ടായി വന്നപ്പോൾ മനസ്സിലായി ഇത് ഭ്രമമാണ്, ദൈനംദിന അനുഭവം ഭ്രമമാണെന്ന് മനസ്സിലായി. അനുഭവത്തെ മാറ്റാനും പറ്റുന്നില്ല. മനുഷ്യൻ കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭൗതികമായി മനസ്സിലാക്കി ചെല്ലുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അവന് പൂർണ്ണമായും ബോധ്യമാകും എന്താണ്, ഇതെല്ലാം ഭ്രമമാണ് ഇത്. പക്ഷെ അത് അംഗീകരിക്കത്തില്ല, അംഗീകരിക്കാൻ അവന്റെ പ്രത്യക്ഷാനുഭവം സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്, ഇനി ഏത് ദാർശനികന്മാർ എന്തെല്ലാം പറഞ്ഞാലും ഭ്രമം എന്ന് പറയുന്നതിന് യാതൊരു മാറ്റമില്ല എന്നാണ്. ഇനി അത് പക്ഷേ നമുക്ക് ഇത്രയും വ്യക്തമായ അനുഭവം ഉണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ അത് വിശദീകരിക്കേണ്ടി വരുന്നു. സൂര്യൻ ചലിക്കുന്നു എന്നുള്ള നമ്മുടെ അനുഭവമാണ് ഭ്രമം, അത് വ്യക്തമായ അനുഭവമാണ്. എന്നാലും ചെറിയൊരു ഉദാഹരണത്തിലൂടെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ് തഥാച ലോകേ അനുഭവ, ലോകത്തിൽ തഥാച അനുഭവം, അപ്രകാരം തന്നെയാണ് അനുഭവം. തഥാച അപ്രകാരം തന്നെ ലോകത്തിന്റെ അനുഭവം അങ്ങനെ. എന്താണ് ശുക്തികാഹി രജതവത് അവഭാസത്തെ, ഭ്രമം ഉണ്ടായതിനു ശേഷം നമ്മൾ പറയുകയാണ് എന്താണ് ശുക്തിക രജതം തന്നെ, ശുക്തി തന്നെ, ചിപ്പി തന്നെ, രജതവത് വെള്ളിയെ പോലെ, വെള്ളിയല്ല വെള്ളിയെ പോലെ അവഭാസതയിൽ തോന്നുന്നു, അനുഭവപ്പെടുന്നു. ഭ്രമമുണ്ടായി അത് മാറിയതിനു ശേഷം അയാൾ പറയുകയാണ്, ഇത് ഈ ചിപ്പിയാണല്ലോ വെള്ളിയെ പോലെ അനുഭവപ്പെട്ടത്. ഏക ചന്ദ്ര സദ്വിതീയവത്തിൽ, നമ്മുടെ കൺപോളയിൽ വിരലുകൊണ്ട് അമർത്തിയിട്ട് ചന്ദ്രനെ നോക്കിയാൽ കാണുന്ന എന്താണ്, ഒരു ചന്ദ്രൻ രണ്ടായി നിൽക്കുന്നതായി കാണുന്നു. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് രണ്ട് ചന്ദ്രനെ കാണാൻ പറ്റുന്നു. കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കും അങ്ങനെ കാണാമെന്ന് പറയുന്നുണ്ട്. ചന്ദ്രൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ചന്ദ്രനെ കാണാമെന്ന് പറയുന്നു. പറയുന്നു ഏക ചന്ദ്ര, ചന്ദ്രൻ സദ്വിതീയവ, രണ്ടാമതൊന്നിനോട് കൂടി നിൽക്കുന്നതായി, നിൽക്കുന്നത് പോലെ. സദ്വിതീയം, ദ്വിതീയത്തോട് കൂടിയത്, രണ്ടാമതൊന്നിനോട് കൂടി നിൽക്കുന്നതായി, കൂടി നിൽക്കുന്നത് പോലെ. വത് എന്ന് വെച്ചാൽ പോലെ എന്നുള്ള അർത്ഥം. ദ്വിതീയവത് ദ്വിതീയം പോലെ, ഇരി എന്ന് അനുഭവം എന്നർത്ഥം, ഇരി അനുഭവ എന്നാണ്. ഇത് നമ്മുടെ അനുഭവമാണ്. രണ്ടാമത്തെ ഉദാഹരണം കൊടുക്കുന്നത് എന്താണ്, കാരണം രജതം വെള്ളി നമ്മുടെ മുമ്പിൽ, വെള്ളിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ രണ്ട് വസ്തുക്കളുണ്ട്, ഒരു ശുദ്ധിയും മറ്റൊരു വെള്ളിയും. സ്വാഭാവികമായിട്ടും ആ അത്തരവനുഭവം ഉണ്ടാകുന്നതിന് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെള്ളിയുടെ സ്മൃതി അതൊക്കെ ആവശ്യമാണ്, രണ്ട് വസ്തുക്കൾ വേണം എന്നാലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ ബ്രഹ്മ ഏകമാണ്, അപ്പൊ അതിലെങ്ങനെയാണ് ഭ്രമം ഉണ്ടാകുന്നത്, അവിടെ രണ്ടില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി ഒന്നിൽ തന്നെ ഭ്രമം ഉണ്ടാകുന്നതിനാണ് അടുത്ത ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, ആ ഒരു ചന്ദ്രനിൽ തന്നെ രണ്ടെന്നുള്ള തോന്നലുണ്ടാകുന്നു. മറ്റങ്ങനെയല്ല, രണ്ട് വസ്തുക്കളുണ്ട്, ചിപ്പിയും വേറൊരു വെള്ളിയും, രണ്ടും തമ്മിൽ സാദൃശ്യമുള്ളതുകൊണ്ട് രണ്ടും തമ്മിൽ ഭ്രമം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ഉണ്ടാകാം, ഒരു വസ്തുവിൽ തന്നെ ഭ്രമം ഉണ്ടാകാം. ചന്ദ്രൻ ഒന്നാണ്, ആ ഒരു ചന്ദ്രൻ തന്നെ രണ്ടായി കാണുന്നു. അപ്പൊ ഇവിടെ ബ്രഹ്മ ഏകമാണ്, ആ ഏകമായിരിക്കുന്ന ബ്രഹ്മത്തിൽ തന്നെ ഈ അനുഭവം ഉണ്ടാകാം.
2: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, the 24/7 spiritual channel from shaivam.org.
0: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Sada സൗമ്യതാ സമ്പന്നോ ഭൂതി ഏകീഭൂതോ ഭൂതി. ഉടേകമായിരിക്കുന്നു, വ്യവഹാര ശൂന്യമായിരിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ വ്യവഹാരം, ഈ ഒരു ഭേദം, ഒന്ന് വ്യവഹാര ശൂന്യമായ സ്ഥിതി, ഒന്ന് വ്യവഹാരമുള്ള സ്ഥിതി, ഇതിന് രണ്ടിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇതെല്ലാം സത്താണ്, സദേവ നീ അത് സത്താണ്. ഇങ്ങനെ സത്തിനെ ഉറപ്പിക്കുമ്പോൾ ഇവിടുത്തെ വ്യവഹാരത്തെ നിഷേധിക്കുന്നുണ്ട്. മിഥ്യ എന്ന് പറയുമ്പോൾ ഈ വ്യവഹാര നിഷേധമാണെന്ന് നമ്മൾ ധരിക്കുന്നിടത്താണ് അബദ്ധം. അത് വ്യവഹാര നിഷേധമാണ്. ഇപ്പം സുഷുതിയിലും മിഥ്യാത്വം ഉണ്ടോ? ഇല്ല. സമാധിയിലും മിഥ്യാത്വം ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. അതെന്താ? സത്യത്തിൽ അദ്വൈതത്തിൽ എങ്ങനെ സത്യവും മിഥ്യയും വരുന്നു? സത്യം മാത്രമല്ലേ ഉള്ളൂ അവിടെ, രണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം വ്യവഹാരം, അതിവ്യവഹാരം. ഈ വ്യവഹാരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ വ്യവഹാരത്തിന് ആധാരമായിരിക്കുന്ന സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യവഹാരത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഇത് പരമാർത്ഥ സത്യമാണ്. പരമാർത്ഥ സത്യത്തിലെ ആവിർഭാവ തിരോഭാവങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്ന വ്യവഹാരത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. ലോകം മിഥ്യയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന ഈ വ്യവഹാര നിഷേധം, ഓ ഇതൊന്നും ഇല്ലാത്തതാണ്, ഇതൊക്കെ അസംബന്ധമാണ്, ഇതാണ് അന്ത്വീതി പറയുന്നത്, എന്നിട്ടാണ് മറ്റുള്ളവർ പല ഉണ്ണി കുടിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നത്, എന്നിട്ട് പറയുന്നത് മിഥ്യയാണ്, അയാൾക്കെല്ലാം വേണം, എന്നിട്ടാണ് പറയുന്നത് ഇത് മിഥ്യയാണ്. അപ്പോൾ മിഥ്യ എന്നുള്ളതുകൊണ്ട് വ്യവഹാര നിഷേധമാണ് എന്ന് ധരിച്ചിട്ടാണ് പറയുന്നത്. അതല്ല, വലിയൊരു തെറ്റിദ്ധാരണയാണ്. അയാളൊരു ശരിയായ തത്വജ്ഞാനിയല്ല. എന്തുകൊണ്ടല്ല? കാരണം ഒരു തത്വജ്ഞാനി എല്ലാം വിട്ടിട്ട് സുഷുതി പോലെ അല്ലെങ്കിൽ സമാധിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളായിരിക്കും, അവിടെ ഒരു വ്യവഹാരം സംഭവിക്കാൻ പാടില്ല. കാരണം തത്വജ്ഞാനിയെ സംബന്ധിച്ച് തത്വം മാത്രമല്ലേ ഉള്ളൂ, വ്യവഹാരമില്ലല്ലോ. അപ്പോൾ തത്വനിഷ്ഠനായിരിക്കുമ്പോൾ അവിടെ വ്യവഹാര ശൂന്യത വരണം. അതുകൊണ്ട് തത്വനിഷ്ഠയ്ക്ക് വേണ്ടി ഒരാൾ വ്യവഹാര ശൂന്യത ആഗ്രഹിക്കുന്നു. വ്യവഹാര ശൂന്യത എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സാധനയായിട്ട് സഹായിച്ചെന്ന് വരും, ചിത്തവിക്ഷേപങ്ങളെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യവഹാര ശൂന്യത സഹായിച്ചെന്ന് വരും. പക്ഷെ തത്വനിഷ്ഠയിൽ വ്യവഹാര ശൂന്യതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. കാരണം തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം പ്രതീതി മാത്രമാണ്. ആ വ്യവഹാര പ്രതീതി തത്വനിഷ്ഠയെ ഭഞ്ജിക്കുന്നതല്ല, ഇല്ലാതാക്കുന്നതല്ല. അങ്ങനെ പിന്നെ തത്വനിഷ്ഠ എന്തിനു വ്യവഹാര ശൂന്യതയെ ആഗ്രഹിക്കും? അതിൻ്റെ ആവശ്യമില്ല. തത്വനിഷ്ഠനായപ്പോൾ ഇങ്ങനെ സമാധി തന്നെ ഇരിക്കുന്നു, കണ്ണു തുറക്കാൻ പാടില്ല, ലോകത്തെ കാണാൻ പാടില്ല, ഉണ്ണാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഇതൊക്കെയല്ലേ സങ്കല്പം. അതുകൊണ്ടല്ലേ എന്തെങ്കിലും അസുഖമൊക്കെ പിടിപെട്ടു, മാനസികമായി വ്യവഹാരം ഒന്നും അസാധ്യമായി, അസ്തപ്രജ്ഞന്മാരായി കിടക്കുന്നവർക്ക് സിദ്ധന്മാരെന്നും പറഞ്ഞു, ജ്ഞാനികളെന്ന് പറഞ്ഞു ആദരിക്കുന്നു. അതിൻ്റെ സങ്കല്പം അതായതുകൊണ്ടാണ് ഇതാണ് വ്യവഹാര ശൂന്യതയാണ് തത്വജ്ഞത എന്നുള്ളത്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല തത്വജ്ഞാനത്തിന്. അതുതന്നെയാണ് ഈ സത്കാര്യവാദം. സർവവും സത്താണ്, സൃഷ്ടിക്കും മുമ്പ് ഇപ്പോൾ ശേഷം, സത്തെന്ന് പറയുന്നുണ്ട്. അവിടെ വ്യവഹാര ശൂന്യതയെക്കുറിച്ചല്ല പറയുന്നത്. സത്തിൽ വ്യവഹാരങ്ങൾ നടക്കും, ഇതിൻ്റെ സ്വഭാവമാണ്. സമുദ്രത്തിൽ തിരയുണ്ടാകുക, അലയുണ്ടാകുക എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ദോഷം വല്ലതുമാണ്. അലയില്ലാത്ത സമുദ്രം അങ്ങനെയൊന്നും ഉണ്ടോ? ഇല്ലല്ലോ. അതും കൂടെ ചേർന്നതിൻ്റെ സമുദ്രമെന്ന് പറയുന്നു. ഇതില്ലാത്ത ഒരു സമുദ്രമാണ്. പിന്നെ നമ്മളെന്തിനാ ആഗ്രഹിക്കുന്ന അലയില്ലാത്ത സമുദ്രം? എന്നാലും നമ്മൾ പറയൂ, അലകളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ സമുദ്രം എത്ര ശാന്തമായിരുന്നു. അശാന്തി എന്ന് പറയുന്നത് സമുദ്രത്തിലെ അലകളെ കാണുന്നവനാണ്. സമുദ്രത്തിനല്ല ശാന്തി, സമുദ്രം പരാതി പറയാറുണ്ടോ ഇതിനെയൊക്കെ ഒന്ന് നിർത്തിത്തരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. സമുദ്രത്തിൽ നിന്ന് വേറിട്ട് സമുദ്രത്തിൻ്റെ അലകളെ കാണുന്നവനാണ് അശാന്തി, അവനാണ് പരാതി. സമുദ്രത്തിന് പരാതിയൊന്നുമില്ല, കാരണം സമുദ്രത്തെ സംബന്ധിച്ചോളം വേറിട്ട അലയില്ല. ആ ഒരു പ്രധാന വിഷയത്തിലേക്കാണ് ഇവിടെ വരുന്നത്. നിങ്ങളെല്ലാം സത്തെന്ന് പറയും, എന്നാൽ കാര്യം സദാസത്വം എന്ന് പറയും, മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടെന്ന് പറയും. ഉണ്ടാകുന്നതിന് മുമ്പും ഇതുണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെ എന്ന് പറയും. അതേസമയം നിങ്ങൾ ഈ പറയുന്ന പാത്രം കൊണ്ട് വെള്ളം കോരാനും പാകം ചെയ്യാനും പറ്റുന്നുമില്ല. ഇതാണ് പരാതി. നമ്മൾ ഘടാർത്ഥം പ്രവൃത്തിയേഷു കുലാലാദേഷു, ഇതും അതുമായിട്ട് ഉള്ള ബന്ധം അങ്ങനെ അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തത്രേത വ്യാപാര രൂപേണ വർത്തമാന താപത് കുലാലാദേഹ, അവിടെ അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഒരുപാട് പണിയെടുക്കുന്നു, അടുത്ത് ഉണ്ടാകാൻ പോവുകയാണ്. തഥാ ഘടവിനെ വർത്തതേ. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഇതാ എൻ്റെ എനിക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ ഇല്ല. നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ പാത്രം ഉണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും, പക്ഷെ എനിക്ക് ആവശ്യമുള്ള പാത്രം ഇവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അസശബ്ദസ്യ അർത്ഥസ്ഥ. നിങ്ങൾ പറയുന്നത് പാത്രമില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണെങ്കിൽ എന്നാ വിരുദ്ധതയെ, ഞങ്ങൾക്കതുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ ഇല്ല, ഞങ്ങൾ സമ്മതിക്കുന്നു. വെള്ളം കോരാമെന്നുള്ള പാത്രം ഇവിടെ ഇല്ല, അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ധരിച്ചത്? പാത്രം എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും വെള്ളം കോരാൻ പറ്റിയ ഒരു പാത്രം അവിടെ ഉണ്ടെന്നാണ് നിങ്ങൾ ധരിച്ചത്. അങ്ങനെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ധരിച്ച അതല്ല ഞങ്ങൾ പറയുന്നു. ആ കാര്യത്തിൻ്റെ അസ്തിത്വം സദാ ഉണ്ട്. അതുകൊണ്ടല്ലേ അവിടെ ആവിർഭാവം, നമുക്ക് അഭിവ്യക്തി, തിരോഭാവം ഇത് പറയേണ്ടി വരുന്നു. അതാണല്ലോ അത് ഞങ്ങളും പറയുന്ന ആവിർഭാവം. ആവിർഭാവത്തിൽ നമുക്ക് വെള്ളം കോരാൻ പറ്റിയ സാധനം കിട്ടും, തിരോഭാവത്തിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ ആവിർഭാവത്തിന് മുമ്പ്, തിരോഭാവത്തിന് ശേഷം ഇതില്ല എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? വെള്ളം കോരാൻ പറ്റിയ സാധനം ഇല്ലെന്നാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പ്രാതീതികം, പ്രതീതി സിദ്ധം എന്ന് വെച്ചാൽ അനുഭവസിദ്ധമായ ഒരു കാര്യത്തിനെ യൗക്തികമായി നിഷേധിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നു. അനുഭവസിദ്ധമായ കാര്യം എന്താണ്? കുലാലൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കോരാൻ പറ്റി പാത്രമില്ല, ഉടഞ്ഞു പോയാൽ വെള്ളം കോരാൻ പറ്റി പാത്രമില്ല, ഇതാണല്ലോ അനുഭവസിദ്ധം. ഈ അനുഭവസിദ്ധമായ കാര്യത്തെ യൗക്തികമായി നിഷേധിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നു. അവിടെയൊക്കെ നിങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷെ ഞങ്ങൾ പറയുന്നതിന് ഇത്രയേ ഉള്ളൂ, അവിടെ നിങ്ങൾ ധരിക്കുന്നത് പോലെ ആരംഭവാദം അടുത്ത് അതിനെക്കുറിച്ച് അങ്ങനെ നിഷേധിക്കുന്നു. ഇല്ലാതിരുന്ന ഒന്ന് ആവിർഭവിച്ചു, ഉണ്ടായി, ഉണ്ടായിരുന്ന ഒന്ന് തിരോഭവിച്ചു, അങ്ങനെയല്ല അങ്ങനെ പറയുന്നു. ആവിർഭവിച്ചത് എന്താണ്? അതുവരെ വ്യവഹാരക്ഷമത ഇല്ലാതിരുന്ന ഒന്ന് വ്യവഹാരക്ഷമതയോടുകൂടി ആവിർഭവിച്ചു. തിരോഭവിക്കുമ്പോഴോ അതുവരെ വ്യവഹാരക്ഷമത ഉണ്ടായിരുന്ന ഒന്ന് വ്യവഹാരക്ഷമതയില്ലാത്തതായി തിരോഭവിച്ചു അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താ ഉള്ളത്? ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വ്യവഹാരക്ഷമതയുള്ള ഒന്ന് ഒന്നുണ്ട്. അപ്പോൾ കാര്യത്തിൻ്റെ ആ സത്തയെ, ഉണ്മയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ ഇവിടെ ഈ തർക്കം വരുന്നത്. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്നൊക്കെ പറയുന്നിടത്ത് ഇത് തന്നെ. ഇവിടെ ഞങ്ങളൊന്ന് അംഗീകരിക്കുന്നുള്ളതാണോ, ആവിർഭാവ തിരോഭാവത്തിനിടയ്ക്ക് വ്യവഹാരക്ഷമമായ ഒന്നുണ്ട്, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കും. അതുപോലെ ഇത് തന്നെയാണ് തത്വം, ഇത് പരമാർത്ഥ സത്താണ്, സദൈവ സത്തായിരുന്നു ഇത്, തത്വമസി ഇത് തത്താണ് എന്ന് ബോധിച്ചതിന് ശേഷവും ഇങ്ങനെ ബോധിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിൽ ആവിർഭാവ തിരോഭാവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇതിന് മാറ്റം വരുന്നില്ല. ഇവിടെ പ്രപഞ്ച വ്യവഹാരം നടന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ ഇത് പറയാൻ കഴിയും, ഉപദേശിക്കാൻ കഴിയും? സുഹൃത്തിൽ ആർക്കെങ്കിലും ഉപദേശിക്കാൻ പറ്റും? സമാധിയിൽ ആർക്കെങ്കിലും ഉപദേശിക്കാൻ പറ്റും? സർവകാരണങ്ങളും ബാധിച്ചിരിക്കുന്നവരുടെ എങ്ങനെ ഉപദേശം നൽകും? അപ്പോൾ തത്വജ്ഞാനത്തിന് വ്യവഹാരം ബാധകമല്ല. തത്വജ്ഞാനത്തിൽ വ്യവഹാരങ്ങൾ സംഭവിക്കാം, ഒരു സത്തിൽ ആവിർഭാവത്തിരോഭാവങ്ങൾ സംഭവിക്കാം, ആവിർഭാവത്തിരോഭാവങ്ങൾക്കിടയ്ക്ക് വ്യവഹാരം സംഭവിക്കാം. അത് തന്നെ വ്യവഹാരം. വ്യവഹാരത്തിൻ്റെ തുടക്കമാണ് ആവിർഭാവം. അല്ലേ, എപ്പോഴാണോ ആ പാത്രം പ്രകടമായത്, കുലാല പ്രവൃത്തിക്ക് ശേഷം, അതാണ് അതിൻ്റെ ആവിർഭാവം. അവിടെ മുതൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. ഉടനെ അത് കയ്യിലെടുക്കുന്നു, വെള്ളം കൊണ്ടുവരുന്നു, പാകം ചെയ്യുന്നു എല്ലാം. അതിൻ്റെ തിരോഭാവം വരെ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സത്കാരിവാദം എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്യത്യാസം ഗ്രഹിക്കാതെയാണ് നിങ്ങളതിനെ നിഷേധിക്കുന്നത്. നിങ്ങൾ പറയുന്ന എന്താണ്? മുമ്പില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ടായി, നാളെ ഇല്ല. അവിടെയാണ് മുമ്പില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യോഗിക്കുക എന്താണ്? വ്യവഹാരക്ഷമമായ ആ കാര്യം ഉണ്ടായിരുന്നില്ല. എന്താ സുഷുപ്തിയിൽ വ്യവഹാരക്ഷമമായ പ്രപഞ്ചം ഉണ്ടായിരുന്നു? സ്വപ്നത്തിനുണ്ട്.

ആത്മാവ് നശിക്കുന്നതാണ്. അത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ കസ്മാസേന ഹി ഭവിഷ്യരൂപേണ കടുവപ്പെടുത്തതേ. ഞങ്ങൾ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്, അയാൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വ്യവഹാര രൂപത്തിൽ അതല്ല, പക്ഷെ ഭവിഷ്യരൂപത്തിലുണ്ട്. അതായത് മനസ്സ് കാണുന്നു, അതിനെ കണ്ടുകൊണ്ട് അവനെ ആവിർഭവിപ്പിക്കുന്നു, ഉള്ളതിനെ തന്നെ ആവിർഭവിപ്പിക്കുന്നു. അതുവരെ വ്യവഹാരക്ഷമതയില്ല. അഹി പിണ്ഡസ്യ വർത്തമാനത കപാലസ്യ പിണ്ഡസ്യ ഭവതി. ഇപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ തന്നെ വളരെ പണിപ്പെട്ട ഒരു ഉരുളയാക്കി, അല്ലേ, മണ്ണ് ചവിട്ടി കുഴിച്ച് അതിന് നല്ല പശയുണ്ടാക്കി, നല്ലത് ഉരുളയാകത്തുള്ളൂ. ഈ ഒരവസ്ഥയിൽ അവിടെ കപാലത്തിൻ്റെ വർത്തമാനത്തിനുള്ള കപാലമില്ല, വരാൻ പോകുന്ന ഘടകമില്ല, വ്യവഹാരക്ഷമമായ അതൊന്നും അവിടെ ഇല്ല. എന്നുവെച്ചയോർ ഭവിഷ്യത്ത ഘടസ്യ. അതുപോലെ ഇപ്പോൾ പാത്രം ഭാവി രൂപത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അത് കപാല രൂപത്തിലല്ല, പിണ്ഡരൂപത്തിലല്ല, ഭാവിയിലെ ഘടരൂപത്തിലാണ് അതുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. തസ്മാത് കുലാദാതി വ്യാപാര വർത്തമാനതായ അമ്പ്രാഗുത്പത്തേർ ഘടുവാസല്യത്തിനാഭിക്കും. അതുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇയാൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാത്രമില്ല, അത് ഞങ്ങൾ പറയുന്നതായിട്ട് വിരോധമുള്ള കാര്യമില്ല. പരമാർത്ഥവും വ്യവഹാരവും തമ്മിലുള്ള ആ ഭേദം, കാൽപ്പനിക ഭേദം, പരമാർത്ഥ ഭേദമില്ല. സമുദ്രവും തിരയും തമ്മിൽ പരമാർത്ഥ ഭേദമില്ല, ഒരു കാൽപ്പനിക ഭേദമേ ഉള്ളൂ. ആ കാൽപ്പനിക ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നു മുമ്പില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്, നാളെ ഉണ്ട്. ഞങ്ങളും അതേ കാൽപ്പനിക ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു മുമ്പും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെയും ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ പറയുന്നു പ്രത്യക്ഷ വിരുദ്ധമായ കാര്യമാണ് യുക്തിയിൽ സമർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമില്ല എന്ന് പറയുന്ന അതിനെയും നിഷേധിക്കുകയാണ്. നിങ്ങളുടെ പ്രത്യക്ഷം പറയുന്നത് ഞങ്ങളുടെ യുക്തി പറയുന്നത് ഒരേ കാര്യം തന്നെ. നിങ്ങളുടെ പ്രത്യക്ഷം എന്താ പറയുന്നത്? വ്യവഹാരക്ഷമമായ പാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇയാളെ പണി തീർന്നാലേ ഉണ്ടാവും. ഞങ്ങളും അതേ എന്ന് പറയുന്നു, വ്യവഹാരക്ഷമമായ പാത്രം പണി തീർന്നേ ഉണ്ടാകത്തുള്ളൂ. പിന്നെന്താ സത്യമൊന്നും അസത്യമൊന്നും പറയുന്നതിന് ഇത്രയേ ഉള്ളൂ. സത്യമൊന്നും അസത്യമൊന്നും പറയുന്നതിന് ഒരു വാസ്തവഭേദമില്ല. വാസ്തവഭേദമുണ്ടെങ്കിൽ രണ്ടു പേരും, ഒരു സത്യം ഒരു അസത്യം, അദ്വൈതമില്ലാതെ. അപ്പോൾ സത്യ അസത്യങ്ങൾക്ക് വാസ്തവത്തിലൊരു ഭേദമില്ല. പാത്രം ഉണ്ടാക്കുന്നതിനൊന്നും ബന്ധമുണ്ടായിരുന്നു മണ്ണ്. അവിടെ നമ്മളെന്താ പറയുന്നത്? അവിടെ പാത്രം ഉണ്ട്, എന്താ അവിടെ മണ്ണും ഈ പാത്രത്തെയും എഴുതിരിക്കാൻ കഴിയുമില്ല. ഇനി അത് ഉണ്ടാക്കി എന്താ പറയുന്നത്? പാത്രം ഉണ്ടാകും. എന്താ ഇവിടെ വെച്ച് മണ്ണിനെയും പാത്രത്തെയും എഴുതിരിക്കാൻ കഴിയും? ഇല്ല. ഇനി അത് നശിച്ചു, അവിടെ പാത്രത്തെയും മണ്ണിനെയും എഴുതിരിക്കാൻ പറ്റുമോ? കഴിയും. പിന്നെ ഉണ്ടായി നശിച്ചു എന്നുള്ളൊരു വ്യവഹാരം, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു വ്യവഹാരം ഉണ്ടാകും. അതിൻ്റെ തത്വത്തെ മനസ്സിലാക്കുന്നവന് ഈ വ്യവഹാരം കൊണ്ട് ഭേദബുദ്ധി വരത്തില്ല. മുമ്പില്ലാത്തത് ഇപ്പോൾ ഉണ്ടായി, നാളെ നശിക്കുന്നു, ഇത്തരത്തിലുള്ള ഭേദബുദ്ധി വരത്തില്ല. അതുപോലെ തത്വനിഷ്ഠയിൽ ഭേദത്തെ അനുഭവിക്കുന്നവന്, കാണുന്നവന് ഭേദബുദ്ധിയില്ല. തരംഗത്തെ ജലമായി കാണുന്നവന് അവൻ്റെ പ്രതീതിയിൽ തരംഗങ്ങളുണ്ടെങ്കിലും അവിടെ ഭേദബുദ്ധിയില്ല, അത് ജലം തന്നെ. പ്രതീതിയിലാണ് തരംഗ അനുഭവം, കാഴ്ചയിൽ അങ്ങനെയുള്ള അനുഭവം. സുവർണത്തിൽ പലതരത്തിലുള്ള ആഭരണങ്ങളുണ്ടാക്കിയാൽ ആ ഓരോ ആഭരണത്തെയും വേർതിരിച്ചറിഞ്ഞാലും, ഇത് വളയാണ്, ഇത് കമ്മലാണ്, ഇത് മോതിരമാണ്, ഇത് വേർതിരിച്ചറിഞ്ഞാലും അതാണ് ഭേദദൃഷ്ടി, അതാണ് വ്യവഹാരം. ആ വ്യവഹാരം ഭേദബുദ്ധി ആശ്രയിച്ചാണ് ആ വ്യവഹാരം അങ്ങനെ നിൽക്കുന്നത്. ആ വ്യവഹാരം നിൽക്കുമ്പോഴും ആ വ്യവഹാരം അയാളുടെ തത്വദൃഷ്ടിയെ ബാധിക്കുന്നില്ല. ഇത് സ്വർണ്ണമാണെന്നുള്ള ബോധത്തെ അത് ബാധിക്കുന്നു. മുളയെ കണ്ടിട്ട് പിന്നെ കമ്മലിനെ കാണുമ്പോൾ ഇത് സ്വർണ്ണമല്ല എന്നല്ല, സ്വർണ്ണമെന്ന് തന്നെ, എല്ലായിടത്തും ഒരേ ബുദ്ധി. അപ്പോൾ പിന്നെ വ്യവഹാരത്തിന് എന്തിനാണ് ഭയക്കുന്നത്? വ്യവഹാരമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഹിമാലയത്തിലെ ഗുഹയിൽ പോയിരിക്കുന്നെങ്കിൽ അതിൻ്റെ ആവശ്യം തോന്നുന്നു. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവന് ഉപേക്ഷിക്കാൻ കഴിയാമെന്നുള്ള വ്യവഹാരങ്ങൾ വളരെ ചുരുക്കമാണ്. ആ ജീവനിൽ നടക്കുന്ന വ്യവഹാരങ്ങളിൽ ഒട്ടുമുക്കാലും അവന് ഉപേക്ഷിക്കാൻ കഴിയാത്ത, എന്താ ശ്വാസോച്ഛ്വാസത്തെ ഉപേക്ഷിക്കാൻ പറ്റും? വ്യവഹാരമല്ല ഉന്മീല നിപീലനായി ഗീതയിൽ പറയുന്ന പശ്യൻ സ്പർശന സംരക്ഷൻ. എത്രയോ വ്യവഹാരങ്ങൾ
നടക്കുന്ന ഇതിനൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ.

0: വ്യവഹാരത്തെ ഉപേക്ഷിക്കുന്നെങ്കിൽ ഇതിനെ ഉപേക്ഷിക്കുന്നു, സാധ്യമാണോ? പിന്നെ നമ്മളെന്താ ഉപേക്ഷിക്കുന്നത്? ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നു. മുഖ്യമായ എല്ലാ വ്യവഹാരങ്ങളെയും സ്വീകരിച്ചുകൊണ്ടാണ് ചെറിയ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്താ നേട്ടം? തത്വജ്ഞാനത്തിന് അതുകൊണ്ട് നേട്ടം, തത്വജ്ഞാനം ഇല്ലെങ്കിൽ അതുകൊണ്ട് നേട്ടം കാണും. ഇവിടെ അതല്ല, ഇവിടെ കാര്യങ്ങൾ പറയുന്നത് തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിലാണ്. ആ തത്വജ്ഞാനത്തിൽ വ്യവഹാര ത്യാഗം കൊണ്ട് വിശേഷിച്ചൊരു ഒന്നും സംഭവിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവും വരുന്നില്ല. പിന്നെ ആൾക്കാരെല്ലാം ഉപേക്ഷിക്കുന്നത് തത്വജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഉപേക്ഷിക്കുന്നു. അജ്ഞൻ ഉപേക്ഷിക്കുന്നതിന് കുറ്റം പറയാനുണ്ട്. ഇവിടെ പറയുന്നത് എന്നും അജ്ഞനായിരുന്നു ഉപേക്ഷിക്കാനുണ്ട്, ഇതിൻ്റെ തത്വത്തെ ഗ്രഹിക്കാനാണ്. ഇതാണ് ഇതിൻ്റെ തത്വം, പരമാർത്ഥത. ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്കാര്യവാദത്തെ ഇങ്ങനെ കൊണ്ടത്. അതിൻ്റെ രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന് വ്യവഹാരം, ഒന്ന് വ്യവഹാര ശൂന്യത. ഉത്പത്തി നാശങ്ങൾക്ക് മുമ്പും പിമ്പും വ്യവഹാര ശൂന്യത. ഉത്പത്തി തിരോഭാവങ്ങൾക്ക് മധ്യം വ്യവഹാരം. ഇവിടെ ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയുന്നത് സത്കാര്യവാദം തന്നെ. കാരണം വ്യവഹാരത്തെ ഞങ്ങൾ അംഗീകരിക്കും, അംഗീകരിച്ചാൽ പ്രശ്നം തന്നെ. അതുകൊണ്ട് അക്ഷമയുടെ കാര്യമില്ല, ഭയത്തിൻ്റെ കാര്യമില്ല. തസ്മാത് കുലാദാദി വ്യാപാര വർത്തമാനതായ പ്രാഗുത്പത്തേർ ദൃഢ അസന്നിധി ന വിരുദ്ധത. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതായിട്ടൊന്നും ഒരു വ്യത്യാസമില്ല. നിങ്ങൾ പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഞങ്ങൾക്കും പ്രത്യക്ഷ സിദ്ധമാണ്. വേദി ഘടസ്വം ഭവിഷ്യത്വകാര്യരൂപം പ്രതിഷേധിക്കേ തത്രേ ഇത്രയുള്ളൂ. ഈ ആവിർഭാവ തിരോഭാവങ്ങൾക്കും മധ്യത്തിൽ ഈ പാത്രത്തെ കണ്ടിട്ട് നിങ്ങൾ പറയുന്നു ഇത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ, ഇത് തിരോഭവിച്ചാൽ പിന്നെ ഇല്ല, ഉണ്ടാകുന്നതിന് മുമ്പും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതുമായിട്ട് വിരോധം വരും. ഇത് പറയുന്നത് താർക്കികന്മാരുടെയാണ്. അവരെന്താ പറയുന്നത്? ഉണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ അഭാവം, പ്രാഗ് അഭാവം, ഉണ്ടായതിനു ശേഷം അതിൻ്റെ പ്രധ്വംസ അഭാവം എന്ന് ചെയ്തില്ല എന്നാണ്. ഇതിൻ്റെ അഭാവം ഒന്നും ചെയ്തില്ല. മേശപ്പുറത്ത് പുസ്തകത്തിൻ്റെ അഭാവം ഉണ്ടെന്ന് വെച്ചാൽ പുസ്തകമില്ല. ഇത്തരത്തിൽ പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. കാരണം സത്തിലെ ആവിർഭാവ തിരുഭാവങ്ങളെ സ്വീകരിക്കുന്നു. ഇവിടെ സത്തല്ലാത്തൊരു അഭാവമില്ല. അഭാവം നിങ്ങൾ പറയുമെങ്കിൽ ശരി, എന്താ അത്? അത് സത്ത് തന്നെ. അതെന്താ അസത് വിലക്ഷണമായത്? നേരത്തെ പറഞ്ഞു അസത്തല്ലാത്തത്. അതുകൊണ്ട് ഭവിഷ്യത്ത കാര്യരൂപം തത് പ്രതിഷേധിയത, ഭാവിയിൽ ഇതില്ല എന്നാണ് പറയുകയാണെങ്കിൽ തത് പ്രതിഷേധ വിരോധം, അത് ഞങ്ങൾ വിരോധിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അല്ലാത്ത തത് ഭവാൻ പ്രതിഷേധ, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ വയ്യല്ലോ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതാ ഞാൻ നാളെ ഇല്ലാത്തത്, നാളെ ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ പോകുന്നു പറയാൻ പറ്റും? ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റുമോ? അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ വയ്യും. ഭാവി ഭൂതങ്ങളുടെ സത്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ വയ്യ. എന്നുവെച്ചാൽ സർവേഷാം ക്രിയാപദം ഏകൈക വർത്തമാനത ഭവിഷ്യത്വം. അതുകൊണ്ട് ഈ കാരകങ്ങളിൽ ഒരേ സമയം ഭൂതം വർത്തമാനം അത് സംഭവിക്കത്തില്ല. വ്യത്യാസമുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കുലാനിരുന്ന് പണിയെടുക്കുന്നു, ഇത് വർത്തമാനം. നാളെ ഇത് ആവിർഭവിക്കുന്നു, അത് ഭാവി. അത് കഴിഞ്ഞത് നശിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിൻ്റെ ഭൂതമായി. ഈ വർത്തമാനം ഭാവി ഭൂതം ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഒന്നിൽ തന്നെ. ആ കാലഭേദം അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. വ്യവഹാര ഭേദം അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിഥി എന്ന് പറയുമ്പോൾ ഈ പ്രത്യക്ഷത്തിന് വിരുദ്ധമായ കാര്യമൊന്നും പറയുന്നതാണ്, അനുഭവത്തിന് വിരുദ്ധമായ കാര്യമൊന്നും പറയുന്നതാണ്. പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞിട്ട് സ്വാമി പാലും പഴവുമൊക്കെ കഴിക്കുന്ന എന്തിനെന്ന് ചോദിക്കുമ്പോൾ മിഥ്യ അല്ലേ, എന്തിനാണ് കഴിക്കുന്നത്? പറയുന്നതിൻ്റെ താല്പര്യം മനസ്സിലാക്കാത്തുണ്ട്. അത് വ്യവഹാരത്തെ നിഷേധിക്കലല്ല, പരമാർത്ഥത്തെ ബോധിപ്പിക്കലെന്ന് പറയുമ്പോൾ വ്യവഹാരത്തെ നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ആ പരമാർത്ഥം തന്നെ. പിന്നെ വ്യവഹാരത്തിൽ എന്താണ്? വ്യവഹാര മര്യാദകളെ അംഗീകരിക്കുക, വ്യവഹാര നീതി അംഗീകരിക്കുക, സദാചാരത്തെ അംഗീകരിക്കുക, അതൊക്കെ ലോകനീതിക്ക് ലോക ഇതിനു വേണ്ടി സ്വീകരിക്കുക. അത് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തത്വനിഷ്ഠയ്ക്ക് അതൊക്കെ അത്യാവശ്യമായതുകൊണ്ടല്ല ലോകനീതിക്കനുസരിച്ച് വ്യവഹാരത്തെ സ്വീകരിക്കുന്നു. പാലും പഴവും ഒക്കെ കഴിക്കും. അതിന് തത്വനിഷ്ഠയല്ല ലോകനീതിയാണ് പ്രമാണം. അതിനംഗീകരിക്കുന്നു. അതാണ് അദ്വൈത ആചാര്യന്മാരുടെ നീതികളിൽ തന്നെ വ്യത്യാസം. ഒരു കാലത്തുള്ള അദ്വൈത ആചാര്യന്മാരുടെ നീതിബോധമല്ല ഇന്നുള്ളത്, മാറി. ഒരു കാലത്ത് പറഞ്ഞു വ്യവഹാരേ ഭാട്ട നയം, അന്നത്തെ നീതിയായിരുന്നു ഭാട്ടന്റെ നയം. ഇന്ന് ഭാട്ടനുമില്ല, ഭാട്ടന്റെ നയമില്ല. അപ്പൊ ഇന്നത്തെ നീതി, ഇന്ന് ലോകത്തിന് ഏതാ നീതി വേണ്ടത്? അത് അവിടെ വ്യവഹാരത്തെ നിഷേധിക്കുന്നില്ല. സത്കാര്യവാദത്തിൽ അതാണ് സമർത്ഥിക്കുന്നത്. പശുവിന്യവാദം, ക്ഷണിക വിജ്ഞാനവാദം തുടങ്ങിയതിനെല്ലാത്തിനും നിഷേധിക്കും. അവസാനം ഇവിടെ താർക്കികന്മാരുടെ ആരംഭവാദത്തെ ഇവിടെ നിഷേധിക്കുന്നു. ഈ ക്ഷണിക വിജ്ഞാനവാദവും ശൂന്യവാദവും ആരംഭവാദമൊന്നും സാധാരണ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ തന്നെയാണ്. അതിനൊരു ശാസ്ത്രീയമായ രൂപം കൊടുത്തു എന്നേ ഉള്ളൂ ആചാര്യന്മാർ. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി നിഷേധിക്കും. ഈ സാധാരണ എല്ലാ മനുഷ്യനും ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ശൂന്യമാണോ എന്ന് സാധാരണ ചിന്തിക്കാറില്ല. ഇതൊക്കെ ക്ഷണികമാണോ ഇതൊക്കെ ചിന്തിക്കാറില്ല. ഇല്ലായ്മയിൽ നിന്നല്ലേ ഇതൊക്കെ ഉണ്ടായത്? ആരംഭവാദം സർവരും ചിന്തിക്കുന്നതല്ലേ? ശാസ്ത്രീയമായി ചിന്തിച്ചപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ശാസ്ത്രം. അതിനെ നിഷേധിക്കുന്നു. അഭിച്ച ചതുർവിധാന അഭവാനാം ഘടസ്യതിരേതിരഭാവോ ഘടാധന്യോ ദുഷ്ട യഥാ ഘടാഭാവോ ഘടാതിരിവ എന്ന ഘടസ്വരൂപമേവ. ഇവിടെ തർക്കന്മാർ പറയുന്ന നാല് തരത്തിലുള്ള അഭവം തർക്കശാസ്ത്രത്തിനും മറ്റും ചർച്ച ചെയ്യുന്നു. നമ്മളെന്തിനാ തർക്കശാസ്ത്രത്തിലേക്ക് പോകുന്നൊന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഇതിലൂടെ ഇരുന്നൊക്കെ ദോഷമൊന്നും. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ന്യായം അവിടെ പറയും, അത് ആവശ്യമില്ലാത്തതാണ്. നാല് തരത്തിലുള്ള അഭാവങ്ങളെ കുറിച്ച് അവർ പറയുന്നു. പ്രാഗ് അഭാവം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പുള്ള അഭാവം. അതായത് കുലാലൻ രണ്ട് ഓടുണ്ടാക്കി വെച്ചു, ഇനി പുട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഓടൻ, ആ വരാൻ പോകുന്ന പാത്രത്തിൻ്റെ അഭാവമുണ്ട്, അതിനെ പ്രാഗ് അഭാവം എന്ന് പറയും. പിന്നെ അതിനെ തല്ലി പൊട്ടിച്ച് വീണ്ടും ഓടായി, പ്രധ്വംസഭാവം. ഇത് രണ്ടെണ്ണം. അത്യന്താഭാവത്തിന് ഉദാഹരണം പറയുന്നത് വായു. അതിനാകൃതിയില്ല, നിറമില്ല, രണ്ടിൻ്റെ അഭാവം അവിടെയുണ്ട്. അതാണ് അത്യന്താഭാവം. അവിടെ ഇനി ഒരിക്കലും അത് ഉണ്ടാകാനും പോകുന്നില്ല. ഇതൊരു ഉണ്ടായിട്ട് വായുവിന് നിറം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടല്ലേ കാണാൻ കഴിയാത്ത. അത് അത്യന്താഭാവം. അന്യോന്യാഭാവം എന്ന് പറയുന്നത് രാമൻ വേറെ കൃഷ്ണൻ വേറെ എന്ന് പറയുന്നു. രാമനല്ല കൃഷ്ണൻ, കൃഷ്ണനല്ല രാമൻ. ഇത് അന്യോന്യാഭാവം. അതിൽ ഘടസ് ഇതരേതരാഭാവം, അതാണ് അന്യോന്യാഭാവം. പുസ്തകമല്ല മേശ, മേശയല്ല പുസ്തകം എന്ന് പറയുന്നിടത്ത് ഘടാതന്യോ ദുഷ്ട. ഈ ഭേദത്തെയാണ് അദ്വൈതം നിരാകരിക്കുന്നത്. ഈ ഭേദം വ്യവഹാരത്തിൽ അനുഭവം ഉണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അതില്ല, അതാണ് അദ്വൈതം. യഥാ ഘടാഭാവ പടാതിരേവ നഘടസ്വരൂപമേവ. എന്താണ് ഈ ഭേദം എന്ന് പറയുന്നത്? പറയുന്നു പുസ്തകമല്ല മേശ എന്ന് പറയുന്നു. തർക്കന്മാർ പറയും പുസ്തകത്തിൻ്റെ അഭാവം മേശയിലുണ്ട് എന്ന് വെച്ചാൽ പുസ്തകത്തിൻ്റെ ഭേദം മേശയിലുണ്ടെന്ന് പറയും. പുസ്തകത്തിൻ്റെ ഭേദം മേശയിലുണ്ടെന്ന് പറയും. അവിടെ മേശയിൽ ഭേദം എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ടല്ല. അത് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? പുസ്തകമല്ല മേശ, അത് തന്നെ. പുസ്തകത്തിൻ്റെ അഭാവം എന്ന് പറഞ്ഞാൽ മേശ തന്നെ. പടാതിരേവ, പുസ്തകത്തിൻ്റെ അഭാവം മേശ, അത് തന്നെ, മേശ തന്നെ. നജകട അഭാവ സ്വൻപടു അഭാവ, അതൊരിക്കലും അഭാവരൂപമല്ല. പുസ്തകത്തിൻ്റെ അഭാവം മേശയിലുണ്ടെന്ന് പറഞ്ഞാലും അത് മേശ തന്നെയാണ്, ഭാവാത്മകമാണ്. കിം തഹി ഭാവരൂപയോ, ഭാവരൂപമാണ് ഭേദം, ഭാവരൂപമാണ്. ഇതാണ് അദ്വൈതി പറയുന്നത്. രാമൻ വേറെ കൃഷ്ണൻ വേറെ എന്ന് പറയുന്നുണ്ട്. രാമൻ്റെ ഭേദം കൃഷ്ണൻ ഇരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? അത് കൃഷ്ണൻ തന്നെയാണ്, അഭാവം എന്ന് പറയുന്ന വസ്തു തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ പ്രാഗ്ഭാവം, പ്രധ്വംസഭാവം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതാ വസ്തു തന്നെ. പ്രപഞ്ചത്തിന്റെ പ്രാഗ് സൃഷ്ടിക്കുന്ന മുമ്പ് എന്താ ഉണ്ടായിരുന്ന സത്ത്? പ്രപഞ്ചത്തിന്റെ പ്രാഗ്ഭാവം എന്താണ്? ആ സത്ത് തന്നെയാണ്. ഇവിടെ പറയും പ്രാഗ്ഭാവ തഥാധ്വംസ ഇത്യാദ്യ വാദ്യുദീരിത വാർത്തികസാരത്തിൽ അഭാവ ബ്രഹ്മകാര്യത്വ സദ്രൂപാസ്യുടാധിപത്. നിങ്ങൾ എന്തെല്ലാം അഭാവം എന്ന് പറയുന്നു? പ്രാഗഭാവം, പ്രധ്വംസഭാവം, അന്യോന്യാഭാവം, ഇതെല്ലാം എന്താണ്? ആ സത്ത് തന്നെയാണ്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല, എന്തുണ്ടായിരുന്നു? സത്ത്. ഇല്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? സത്ത്. നാളെ ഇതെല്ലാം ഇല്ലാതെയാവും. ശേഷിക്കുന്ന എന്താണ്? ആ സത്ത്. ഇന്നതാ ഇത് നിലനിൽക്കുന്നു, ഇതെന്താണ് ആ സത്ത്? ഈ കാര്യമാണ് ഇവിടെ മണ്ണും പാത്രം കൊണ്ട് പറയുന്നത്. പാത്രം ഉണ്ടായിരുന്ന എന്താ ഉണ്ടായിരുന്നത്? മണ്ണ്. ഇപ്പോൾ പാത്രമുണ്ട്, എന്താ ഉള്ളത്? മണ്ണ്. നാളെ ഈ പാത്രം നശിക്കും, എന്താ ഉള്ളത്? മണ്ണ്. ഇതാ ബോധിപ്പിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ തർക്കത്തെയും നിഷേധിക്കുന്നത്. ഭവരൂപം ഘടസ്യ പ്രാഗ്രദ്ധം സത്യന്ത ഭവാന ഘടാതന്യത്വം സ്യാ. അതുകൊണ്ട് പാത്രത്തെടുത്ത് അതിൻ്റെ പ്രാഗഭാവം, പ്രധ്വംസാഭാവം, അത്യന്താഭാവം എന്ന് പറയുമ്പോൾ അങ്ങനൊന്നും പ്രത്യേകിച്ച് ശേഷിക്കുന്നില്ല. ഘടേന വിപദേശ്യമാനത്വാ ഘടസിതിരേതിരഭാവ്. അല്ല, ഒന്ന് തന്നെയാണ്. തഥൈവ ഭാവാത്മകഥാഭാവാണ്. എല്ലാ ഭാവവും ഭാവമാണ്. നേരത്തെ വിശദീകരിച്ചത് പ്രത്യേകിച്ച് അഭാവം എന്ന് പറയുന്ന ഒന്നില്ല. ഏവഞ്ച സതി ഘടസി പ്രാഗഭാവീതി ഘടസ്വരൂപമേവ പ്രാഗുത്വത്തെ നാസ്തി. അതുകൊണ്ട് വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണ് തന്നെ, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് സത്ത് തന്നെ. അതാണ് പറയുന്നത് ശ്രുതിയിൽ കേവലമായ സസ്സമ്പന്നോ ബോധി, കേവലം സത്ത് തന്നെയായിരുന്നു. ഇതെല്ലാം ആവിർഭവിച്ചപ്പോഴും ആ സത്ത് തന്നെ ഇങ്ങനെ ആവിർഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം തിരോഭവിച്ചാലും ആ സത്ത് തന്നെ തിരോഭവിക്കുന്നു, സത്തായി തിരോഭവിക്കുന്നു. അതല്ലാതെ വിശേഷിച്ച് അഭാവം അങ്ങനെയൊന്നുമില്ല. അത് ഘടസി പ്രാഗഭാവീതി ഘടസി സ്വരൂപം തദൈവ ഉച്ചയിത ഘടസ്യതി വിപദേശി. അത് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ അതിൻ്റെ അഭാവം എന്നെന്തിനു പറയണം? ആ വസ്തുവിന്റെ അഭാവം പ്രത്യേകിച്ചില്ല എങ്കിൽ പിന്നെ അതിന്റെ അഭാവം എന്നെന്തിനു പറയണം? അത് കൽപ്പയിത്വ വിദേശീത ശിലാപുത്ര ശരീരമിരി എന്ത്, അത് കൽപ്പിച്ച് പറയുന്നു. ശിലാപുത്രകസ്യ ശരീരം, ശിലാപ്രതിമ, അതിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ, ശിലാപ്രതിമയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശില തന്നെ. എന്നാലും പറയും ശിലാപ്രതിമയുടെ ശരീരം. ഇവിടെ ശിലയില്ലാതെ വേറൊന്നും. തഥാപി ഘടസി പ്രാഗഭാവീതി കൽപ്പിത സീവ അഭാവസ്യ ഘടേന ഉപദേശു എന്നാ ഘടസ്വരൂപ സീവ. അതുപോലെ പ്രാഗഭാവം, പ്രതിംസഭാവം എന്നെല്ലാം പറയുന്നത് കേവലം ആ വസ്തുസ്വരൂപത്തെയാണ്. അവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് അർത്ഥാന്തരം ഘടസ്യ അഭാവിത്യുക്തോ ഉത്തരമേത്. വേറൊന്നില്ല, രണ്ടാമതൊരു വസ്തുവില്ല. ഇതിനെല്ലാം സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു. കിഞ്ച അന്യത് പ്രാഗുത്പത്തെ ഹി ശേഷ വിഷാണ അഭാവഭൂതസ്യ അഭാവഭൂതസ്യ ഘടസ്യ സ്വകാരണ സത്താ സംബന്ധ അനുപത്തി ദ്വിനിഷ്ഠത്വ സംഭവ. അല്ല, നിങ്ങൾ പറയുകയാണ് ഒരു വസ്തു അതിൻ്റെ അഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവും അഭാവവും തമ്മിൽ ബന്ധം വരത്തില്ല. ഇതൊക്കെ തർക്കത്തിലെ വളരെ ജടിലമായ തർക്കങ്ങളാണ്. കാരണം ഒന്ന് ഭാവമൊന്നും അഭാവം രണ്ടും തമ്മിൽ ബന്ധം ഉണ്ടാകത്തില്ല. ആയുധസിദ്ധാനം അദോഷ ആയുധസിദ്ധങ്ങളെന്ന് പറയുന്നുണ്ട്. ഗുണം, ഗുണി തുടങ്ങിയ കാര്യങ്ങൾ ആയുധസിദ്ധങ്ങളാണ്, അത് ചേർന്നിരിക്കും. അതുപോലെ വസ്തുവും അതിൻ്റെ അഭാവവും ചേർന്നിരിക്കുമോ? ഇല്ല. ആയുധസിദ്ധി ഭാവങ്ങളിലേ ഉള്ളൂ, ഭാവവും അഭാവവുമായിട്ട് ആയുധസിദ്ധിയില്ല. ഇതും തർക്കത്തിലെ വിഷയങ്ങളാണ്. എന്നാൽ ഭാവ അഭാവയോർ ആയുധസിദ്ധത്വ അനുപത്തേ ഭാവഭൂതയോ ഹി യുധസിദ്ധത ആയുധസിദ്ധത വന്നത് ഭാവ അഭാവയോർ അഭാവയോർ വാ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒന്നിൻ്റെ അഭാവം പറയാൻ പറ്റും. അസദേവ ശൂന്യതയിലാണല്ലോ പറയാൻ ആഗ്രഹിക്കുന്നത്. അതില്ല, അഭാവം അങ്ങനെ ഒന്ന് പ്രത്യേകിച്ചില്ല. അഭാവം തന്നെ അഭാവം. ഭാവാന്തരം അഭാവോപി കയാചിത്തു വ്യപേക്ഷയ ഇവിടെ താഴെപ്പുരം സ്വരൂപ പരരൂപാഭ്യാം വാർത്തികാരൻ പറയും. ശ്ലോക വാർത്തിക കുമാരല ഭട്ടൻ അതിനെല്ലാം ഇവിടെ വ്യാഖ്യാനത്തിൽ അതിനെല്ലാം പരാമർശിക്കുന്നുണ്ട്. ഭാവം അഭാവം എന്ന് പറയുന്ന ഒന്ന് തന്നെ. പുസ്തകം മേശയില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകത്തിൻ്റെ അഭാവം മേശയിലുണ്ടെന്നല്ല. പുസ്തകം മേശയുടെ രൂപത്തിലില്ല, മേശ പുസ്തകത്തിൻ്റെ രൂപത്തിലില്ല. പുസ്തകത്തെ പുസ്തകത്തിൻ്റെ രൂപത്തിൽ പറയുമ്പോൾ അതിന് ഭാവവും പറയും. പുസ്തകം മേശയുടെ രൂപത്തിലില്ല എന്ന് പറയുമ്പോൾ അഭാവം പറയും. ഇത്രയേ ഉള്ളൂ. പരസ്പരം സാപേക്ഷമായി പറയുകയാണ് ഇവിടെ. അഭാവം എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒന്നേയില്ല, സർവവും ഭാവവും. എന്താ സർവഭാവം? ആ സത്ത്. അപ്പോൾ ആരംഭവാദത്തെ നിഷേധിക്കുകയാണ്. ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു അഭാവം അങ്ങനെയില്ല. ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായപ്പോഴും ഉണ്ടായതിനു ശേഷവും കേവലമായ ഭാവം മാത്രം, കേവലമായ സത്ത് മാത്രം. അതുകൊണ്ട് തസ്മാ സദൈവകാര്യം പ്രാഗുത്വത്തെ സിദ്ധം. അതുകൊണ്ട് എങ്ങനെയാണോ പാത്രം മുമ്പ് മണ്ണായിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം മൃത്തനായ വൈദ ആവൃതം ആസീത് എന്ന് പറഞ്ഞാൽ ഇത് സൃഷ്ടിക്ക് മുമ്പ് സത്തായിരുന്നു, ഇപ്പോഴും സത്ത് തന്നെ, ഇതെന്ന് സത്തായി തന്നെ ഇരിക്കും. ഇത് അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും സമർത്ഥിക്കാവുന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഭേദത്തോടെ സ്വീകരിക്കാൻ സാധ്യമല്ല, ശൂന്യത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല.
1: Om Namah Shivaya. Dear listeners of Shaivam.org radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thirunariya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services.

0: इति एकविंशोऽध्यायः।
1: ओम्
2: ओम् नमः शिवाय। यू आर् लिस्निङ्ग् टु शैवम् .org रेडियोस् 24/7 स्पिरिचुवल् चानल्स् फ्रम् शैवम् .org। ओम् नमः शिवाय।
3: ഇന്നങ്ങനെയല്ല, ശിഷ്യനെ കൊണ്ട് ഗുരു അറിയപ്പെടുന്നു എന്നൊരു തോന്നൽ രാമകൃഷ്ണദേവന്റെ കാലം മുതൽ ഇങ്ങോട്ട് തോന്നി, അവിടെ മുതലേ ഉള്ളൂ, അതിനു മുമ്പില്ല. അതുകൊണ്ട് ലോകത്ത് ശിഷ്യനിലൂടെ ഗുരു അറിയപ്പെടുന്നു എന്നുള്ള ഒരു സത്യയും വന്നുകൂടിയിട്ടുണ്ട്. പൗരാണികരിലില്ല, പൗരാണികരിൽ യാതൊരുവൻ അനുഭൂതിയിലെത്തുന്നോ അവൻ ഏകനാണ്, ഏകർഷി എന്നാ വിളിക്കുന്നത് പോലും. ശങ്കരനാണെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരു നൈവ ശിഷ്യ. ശങ്കര സമ്പ്രദായം അതാണ്, ശ്രവണമാർഗം ചെയ്യാം, അതിന് ഉത്തമമായി സ്വീകരിക്കാൻ സ്വയം പോവാം. എല്ലാ ഗുരുവും പറയും, സ്വയമായി ചെന്നൊരാൾ ചോദിച്ചാൽ ഞാൻ ആരെയും നന്നാക്കിയിട്ടില്ല, ഞാൻ ആരെയും നശിപ്പിച്ചിട്ടില്ല. നന്നാക്കി എന്ന് അവകാശപ്പെട്ടാൽ അപ്പുറത്ത് നശിപ്പിച്ചതും ഞാൻ തന്നെയാണ്. നന്നാക്കിയാൽ മാത്രമായിട്ടൊരു പ്രക്രിയയില്ല, അതുകൊണ്ട് പൗരാണിക രീതി അതാണ്. അപ്പൊ ഉത്തമനായ ഒരു ശിഷ്യന് വേണ്ടി, ഇത് പഠിക്കാൻ അർഹനായവന്റെ തലയെ വെച്ചുകൊടുക്കാൻ വേണ്ടി, ഉത്തമമായി വിദ്യ ദാനം ചെയ്യാൻ, ശാസ്ത്രനീയനായ ഒരുവനെ കിട്ടാൻ ശിലാദൻ തപസ് ചെയ്യുന്നത്. അതിന് ഗുരുശിഷ്യ പാരസ്പര്യം പറയും, പറയും പ്രശാന്ത ചിത്തായ ജിതേന്ദ്രിയായ ച പ്രഹീണ ദോഷായ യഥോക്തകാരിൽ ഗുണാന്വിതായാനുഗതായ സർവത പ്രദേയമേത സതതം മുമുക്ഷവേ എന്ന് ശാസ്ത്രങ്ങൾ പറയും. അങ്ങനെയുള്ളൊരു തപസ്സിൽ പ്രസന്നനായി അങ്ങനെയുള്ളൊരു ശിഷ്യനെ വേണം. അപ്പോ തപസ് ചെയ്തപ്പോ ശങ്കരൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ. ശിവൻ അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയെ പോലെ അയോനിജനായ ഒരു പുത്രന് എനിക്ക് വേണം, ശരീരസംഘമൊന്നുമില്ലാത്തൊരു പുത്രൻ. അങ്ങനെ യാഗാഗ്നിയിൽ നിന്ന് ഒരു പുത്രനെ ലഭിച്ചു, ഭഗവാന്റെ അംശമായി, അംശാവതാരമായി. അതാണ് നന്ദി. നന്ദി മൂന്ന് നന്ദിയെ കിട്ടും. പുരാണം അങ്ങനെയുള്ളത്, നന്ദികേശ്വരൻ ഉണ്ടായതിന്റെ കഥയത ശിലാദപുത്രനായാണ് നന്ദികേശ്വരൻ. നന്ദി മൂന്ന്, നന്ദിയും തപസ് ചെയ്യാം. അച്ഛന്റെ തപസ് കഴിഞ്ഞ് നന്ദിയും പോയി തപസ് ചെയ്യാം. നന്ദി വരം ചോദിച്ചില്ല, നമസ്തേ രുദ്രമന്യവേ എന്നിങ്ങനെ ജപം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അംബമാതാവ് വരത്തിന് പറഞ്ഞപ്പോൾ ഭക്തിക്കായിട്ടാ വരം ചോദിക്കുന്നു, വേറെ ഒന്നും വേണ്ടെന്ന്. ശിവനിലുള്ള അഗൈതവമായ ഭക്തിക്ക് വരം ചോദിക്കുക, അതിന്റെ സിമ്പലായാണ് നന്ദി. ഒരിക്കലും വരം ചോദിക്കാത്ത നിലയ്ക്ക് ഒന്നും വേറെ കിട്ടിയിട്ടില്ല. ഇന്നും ആ തപസ് തുടരുന്നതിന്റെ സിമ്പലായിട്ടാണ് നിങ്ങളുടെ ക്ഷേത്രങ്ങളില് ഒരു കണ്ണ് ശിവനിലേക്ക് നോക്കി ശിവക്ഷേത്രത്തിന്റെ മുമ്പില് ഈ നന്ദിയെ ഇങ്ങനെ വെച്ചിരിക്കും. നന്ദി ഇപ്പോഴും ആ തപസ്സിങ്ങനെ തുടരുകയാണ്, ശിവന്റെ പാർശ്വതനായി തന്നെ തുടരുകയാണ് എന്നാണ് അതിന്റെ സിമ്പൽ. അത് പുരാണം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇതാണ് എന്റെ ആ കഥ, ബാഹ്യ കഥ. ഇനി മൂന്ന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു, ഒന്ന് കനക നന്ദി, രണ്ട് ഗിരികാനന്ദി, മൂന്ന് സോമനന്ദി. പല കൽപ്പങ്ങളില് ഈ പല നന്ദിമാർക്കാണ് പ്രസക്തി. ഓരോ കൽപ്പത്തിൽ, അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ദേവത്വം നേടും, ദേവാവസ്ഥയിൽ ജീവിതാവസ്ഥയിൽ എങ്ങനെ അമരത്വം നേടും, ഇതും ചിന്തിച്ചിട്ടുണ്ട് ആചാര്യന്മാരിൽ ചിലർ. ഏറ്റവും ഭംഗിയായി ചിന്തിച്ചത് ഒരു ആയുർവേദ ആചാര്യനാണ്, പതഞ്ജലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കേട്ടിട്ടുണ്ടാവും. ചരകൻ എന്നും വിളിക്കും. വ്യാകരണത്തിന്റെ മഹാഭാഷ്യം, പാണിനിയുടെ മഹാഭാഷ്യം, പാണിനി സൂത്രത്തിന്റെ പതഞ്ജലിയുടേതാണ്. യോഗസൂത്രവും പതഞ്ജലിയുടേതാണ്. പതഞ്ജലി എന്ന പേര് തന്നെ ഗൗണമാണ്, കാരണം ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആളുകൾ അഞ്ജലിബദ്ധരായി വന്ന് നിന്നതുകൊണ്ട് പദം തോറും അഞ്ജലി കിട്ടിയിട്ടുള്ളയാൾ. അങ്ങനെ ആരും ലോകത്തുണ്ടാവില്ല, കാലെവിടെ വെച്ചാലും നമസ്കരിക്കാൻ ആളുണ്ടാവും, അത്രയും പണ്ഡിതനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പതഞ്ജലി എന്ന് പേര് വന്നത്. എവിടെ കാല് വെച്ചാലും നമസ്കരിക്കാൻ ഒരാളുണ്ട്, കാരണം അദ്ദേഹം കാല് വെച്ചാൽ അത്രയും അറിവാണ് വയ്ക്കുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് പതഞ്ജലി എന്ന് പേര് വന്നു എന്ന കഥ. നടന്ന് ചികിത്സിച്ചതുകൊണ്ട് ചരകൻ എന്ന് പേര് വന്നുവെന്ന കഥ. ചരകം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആയുർവേദ സിദ്ധാന്ത ഗ്രന്ഥമാണ്, മഹാഭാഷ്യം വ്യാകരണ ഗ്രന്ഥമാണ്. മൂന്നും തമ്മിൽ വളരെ ചേർച്ചയുണ്ട്, മൂന്നിലും ആ ബുദ്ധി ഏറ്റവും ഷാർപ്പുമാണ്. അവ മനുഷ്യൻ മരിച്ചിട്ട് ദേവതയാണ്, അതിനെപ്പറ്റിയൊക്കെയുള്ള കഥകളുണ്ട് അമരത്വം നേടുന്നത്. എന്നാൽ പാതഞ്ജലത്തിൽ ഇതല്ലാത്തൊരു പ്രക്രിയ പറയുന്നു, ജാത്യന്തര പരിണാമ പ്രകൃത്യാപുരാ, പ്രകൃതിയാൽ ആപൂരണം വന്ന് ജീവിച്ചിരിക്കുമ്പോ തന്നെ അമരത്വം നേടാം. ഇത് പതഞ്ജല യോഗസൂത്രത്തിൽ നിന്നാണ്, അതാ പഠിക്കേണ്ടത്. ഇന്ദ്രോ മായാഭി പുരുരൂപ ഈര്യത. ഇന്ദ്രപരമാത്മാ തന്റെ മായകളെ കൊണ്ട് നാനാരൂപധാരിയാകുന്നു. മായാഭി ബഹുവചനമാണ്. മായാശക്തി അനേകം, അനന്തം, മൂലമായ ഏകം. ആ നിലയിൽ ഈ ജീവിതത്തിൽ തന്നെയാകാം. അത് സർവശക്തി മായ, എല്ലാ ശക്തിയോടും കൂടിയതാണ്. അപ്പൊ എന്തിനും വേണ്ടുന്ന ശക്തി നമ്മളുണ്ടെന്നും ആ ശക്തിയെ ഉജ്ജീവിപ്പിച്ചാൽ അതിന്റെ വിശ്ലേഷണം ചെയ്താൽ മുന്നോട്ട് ഈ ശക്തിയെ വിശ്ലേഷണം ചെയ്താൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയാണ്. എവിടെയാ? കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഇത് കുറച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാഗേന്ദ്രഹാരായ അല്ലെ നാഗ ചർച്ചയിൽ ഒരിടത്തുണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. സെഷനിൽ ഒരിടത്തുണ്ട് വെച്ചിട്ടുണ്ട്. ആ നാഗത്തിന്റെ ഗതി പരിസ്പന്ദം സ്പന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരിടത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ധനാണു ഋണാണു കൃഷ്ണാണു കർഷാണു സർഗാണു പരമാണു അഹന്തത്വം മഹത്വത്വം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കൊണ്ട് വെച്ചിടത്തുനിന്ന് ഇവിടെ തുടങ്ങാം. അതെ, ഇവിടെ ആ ഏറ്റവും ഉള്ളിലുള്ള ആ ശക്തി സർവശക്തിയോടുകൂടിയതാണ്. അതിനെ മറച്ചു കളയുന്നത് ശുദ്രങ്ങളും നിസാരങ്ങളുമായ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധി സത്യത കൽപ്പിച്ചു പോകുന്നത് കൊണ്ട്. മാസ്റ്റർ കല്യാണത്തിന് പോയി. അവിടെ ചെന്നു കല്യാണം ഒരു പെണ്ണിന്റെയും ചെറുക്കന്റെയാണ്. മാസ്റ്ററും അപ്രസക്തം, ആ വീട്ടിലെ മറ്റംഗങ്ങളും അപ്രസക്തം, അവിടെയുള്ളവരും ഒക്കെ അപ്രസക്തം. മാസ്റ്ററയുടെ കൂടി നിന്ന ആളുകൾ വിളിച്ച ക്ഷണിച്ച കുട്ടിയുടെ അച്ഛൻ അമ്മ ഇവരാരും കണ്ടിട്ട് ഗൗനിച്ചില്ല. ആ ഗൗനിക്കാത്ത ഒരു നിമിഷം മുതൽ മാസ്റ്ററുടെ ചിന്ത മാറി. ആ ഗൗനിക്കാതിരിക്കലിന് യാതൊരു പ്രസക്തിയില്ല. അവിടെ എവിടെയോ ഒരു കസേര ഫ്രീയുള്ള വെച്ചാൽ കയറിയിരിക്കുക, കിട്ടിയ ചാപ്പാട് സുഖമായിരിക്കുക, തിരിച്ചു വരിക, ഇത്രയേ ഉള്ളൂ. പറ്റിയാൽ അങ്ങോട്ട് നിന്ന് ലോഹ്യം പറയുക നേരമില്ലെങ്കിൽ. പക്ഷെ അവിടെ നിസ്സാരമായൊരു കാര്യമാണ് മാഷ്ടെ കണ്ട് ഗൗനിച്ചില്ല എന്ന വിഷയം. അതായിരിക്കുമോ ദിവസങ്ങളോളം മാഷ്ടെ ചിന്തയിൽ കിടന്ന് മതിക്കുന്നത്? അല്ല, അവിടെ നടന്ന ആ ചടങ്ങില് എന്റെ ഭാഗം ഭംഗിയായി ഞാൻ നോക്കി വിളമ്പാൻ കൂടി അല്ലെങ്കിൽ മറ്റൊന്നിനു കൂടി ഇതൊക്കെ കൂടിയിട്ടും അവര് കാണാതെ ചിലപ്പോ കഴിക്കാതെ ഭംഗിയായ എന്റെ കാര്യം നിർവഹിച്ച് തിരിച്ചു പോരാൻ പറ്റി എന്നതായിരിക്കുമോ മതിക്കുക? തോന്നിക്കാത്ത തന്നെയാണ്. അപ്പോ നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശക്തി ചോർന്നു പോകുന്നത്. അതിനെ തുടർന്ന് ദിവസങ്ങളോളം മാഷ്ടെ എല്ലാ ശക്തികളും ഇന്ദ്രിയങ്ങളുടേതും മനസ്സിന്റെതും ബുദ്ധിയുടേതും ക്ഷയിക്കുകയാണ്. ഞാൻ ഏറ്റവും ചെറിയ ഉദാഹരണമേ പറഞ്ഞുള്ളൂ. ലോകത്തുള്ള എല്ലാ വഴക്കും ഇതിനു വേണ്ടിയാണ്. എല്ലാ വഴക്കും, സകലമാന വഴക്കും ഇത്രയും നിസ്സാര കാര്യം. ഈ നിസ്സാരം ചെയ്യാൻ ആർക്കും വിഷമമില്ല. ഈ നിസ്സാരം കൊണ്ടൊരു ജ്ഞാനവും കിട്ടാനുമില്ല.
0: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം അധ്യാസ ലക്ഷണമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ ദിവസം. ആഹ കോയം അധ്യാസോ നാമേരി ഉച്ചതേ സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസം. അത് കഴിഞ്ഞെടുത്തു വരുന്നത് അധ്യാസത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. തം കേജിത് അന്യത്ര അന്യധർമ്മ അധ്യാസ ഇതി വദന്തി. കേജിത് തു യത്ര യദ്ധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനോ ഭ്രമയിതി. അന്യേതു യത്ര യദ്ധ്യാസ തസ്യൈവ വിപരീത ധർമ്മത്വ കൽപ്പനാം ആചക്ഷതേ ഇതി. സർവധാപി തു അന്യസ്യ അന്യധർമ്മ അവഭാസതാം ന വ്യഭിചരതി. മറ്റ് ദാർശനികന്മാർ ഈ അധ്യാസത്തെ സംബന്ധിച്ച് എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞാലും അതിന്റെ വിശദീകരണങ്ങളിൽ വിപ്രതിപത്തി, അതായത് വിരുദ്ധാഭിപ്രായം ആചാര്യന്മാർക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടായാലും അധ്യാസം എന്ന് പറയുന്ന ആശയത്തെ തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അധ്യാസം ഇല്ല എന്ന് പറയുന്നവർ കൂടി അധ്യാസത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അത് പ്രസിദ്ധമായി വരുന്ന 5 അഭിപ്രായങ്ങളാണ് നമ്മൾ പഞ്ചഖ്യാതി എന്ന് പറയുന്നത്. അതിനെ വളരെ വിശദമായി ഈ ഭാമതി, ഇതിന്റെ വ്യാഖ്യാനം, ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം ഭാമതിയിൽ നിഷേധിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് മറ്റ് പക്ഷങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. ആത്മഖ്യാതി, അസത്ഖ്യാതി, അന്യഥാഖ്യാതി, അഖ്യാതി, അനിർവചനീയ ഖ്യാതി, പഞ്ചഖ്യാതികൾ ഇതാണ്. ആത്മഖ്യാതി എന്ന് പറയുമ്പോൾ ആത്മ എന്ന് വെച്ചാൽ വിജ്ഞാനം, വിജ്ഞാനത്തിന്റെ ഖ്യാതി ഭ്രാന്തി എന്നാണ് ആത്മഖ്യാതി പക്ഷക്കാർ പറയുന്നത്. അത് ബൗദ്ധന്മാരാണ്, അതായത് ബുദ്ധന്റെ അനുയായികളാണ് യോഗാചാര്യന്മാർ എന്നവരെ വിളിക്കുന്നു. ക്ഷണിക വിജ്ഞാനവാദികളെന്ന് വിളിക്കുന്നു. ബാഹ്യാർത്ഥ ശൂന്യവാദികളെന്ന് പറയുന്നു. യോഗാചാര്യന്മാരുടെ അഭിപ്രായമാണ് അത് ആത്മഖ്യാതി. ഇതിൽ ആദ്യം പറയുന്നത് അവരുടെ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. അന്യത്ര അന്യധർമ്മ അധ്യാസം, അവരെന്താണ് പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ ക്ഷണികമായ വിജ്ഞാനം, ആ വിജ്ഞാനത്തിന്റെ ഒരു പരിണാമം, അതിന്റെ ഒരു ആകാരം എന്ന് അവരുടെ ഭാഷയിൽ പറയും. ആ വിജ്ഞാനത്തിന്റെ ആകാരമാണ് ഈ രജതം, വെള്ളി നമ്മൾ കാണുന്നത്. അതായത് ഭ്രമസ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ കാണുന്ന വെള്ളി എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന വിജ്ഞാനത്തിന്റെ ആകാരമാണ്. വിജ്ഞാനമാണെങ്കിലും ക്ഷണികം, ഉണ്ടാകുന്നു നശിക്കുന്നു, ഉണ്ടാകുന്നു നശിക്കുന്നു. അങ്ങനെ ക്ഷണികമായി ഉണ്ടായി നശിക്കുന്ന വിജ്ഞാനത്തിന്റെ ആകാരമാണ് രജതം. അത് സത്യമാണ്, സത്യരജതമാണ്. പുറമേ ശുക്തി അതിനെ ആരോപിക്കുകയാണ്. ശുക്തിയിലേക്ക് ഇതം രജതം എന്ന് പറയുന്നിടത്ത് ഉള്ളിലിരിക്കുന്ന വിജ്ഞാനത്തിന്റെ ആകാരമായ രജതത്തെ, സത്യരജതത്തെ ആരോപിക്കുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്യത്ര എന്ന് വെച്ചാൽ ശുക്തിയിൽ. അന്യധർമ്മ, അന്യം എന്ന് പറയുമ്പോൾ വിജ്ഞാനം, ക്ഷണിക വിജ്ഞാനം, അതിന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ രജതം, അതിന്റെ അധ്യാസം, അതിന്റെ ആരോപം. ആരോപം എന്ന് പറയുമ്പോൾ ജ്ഞാനം, ആരോപ്യം എന്ന് പറയുമ്പോൾ വസ്തു. ബ്രഹ്മസ്ഥലത്ത് ഇതം രജതം, ഇത് വെള്ളിയാണ് എന്നുണ്ടാകുന്ന ജ്ഞാനം, അതിനെ ആരോപം എന്ന് പറയുന്നു. ആ അനുഭവത്തിന് വിഷയമായി അവിടെ നമ്മൾ കാണുന്ന ആ വസ്തു, അതിനെ ആരോപ്യം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ അധ്യാസം ആരോപമാണ്. അവർ ജ്ഞാനത്തിൽ മാത്രമേ അധ്യാസത്തെ സ്വീകരിക്കുന്നുള്ളൂ, വസ്തുക്കളിൽ അധ്യാസത്തെ സ്വീകരിക്കുന്നില്ല. ശുക്തിയും രജതവും അത് അധ്യാസമാണെന്ന് അവർ പറയുന്നില്ല, സത്യരഹിതമാണ്. അതേസമയം രണ്ടും തമ്മിൽ ഒന്നാണെന്ന് നമുക്ക് തോന്നുന്ന ആ അനുഭവം, ജ്ഞാനം, അത് അധ്യാസമാണ് എന്നാണ്. അതായത് ജ്ഞാന അധ്യാസത്തെ അവർ സ്വീകരിക്കുന്നുള്ളൂ, അർത്ഥാധ്യാസത്തെ, വസ്തുക്കൾ അവിടെ താതാന്മ്യപ്പെടുന്നു എന്നവർ സ്വീകരിക്കുന്നില്ല. ഇതി വദന്തി. ഇത് ഭാമതികാരന്റെ അഭിപ്രായം അനുസരിച്ചാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. വിവരണ നേരത്തെ ഞാൻ പറഞ്ഞു, ഭാമതി പ്രസ്ഥാനം അനുസരിച്ചുള്ള വ്യാഖ്യാനവും വിവരണം അതുമനുസരിച്ചുള്ള വ്യാഖ്യാനവും ഉണ്ട് ബ്രഹ്മസൂത്രത്തിന്. വിവരണകാരൻ ഇതിനെ അന്യഥാഖ്യാതി എന്നാണ് പറയുന്നത്. അന്യഥാഖ്യാതി എന്ന് പറയുമ്പോൾ നൈയായികന്മാരുടെ പക്ഷമാണ്. അവർ പറയുന്നത് എന്താണ്? ബ്രഹ്മസ്ഥലത്ത് അവരും ഭ്രമത്തെ അംഗീകരിക്കുന്നുണ്ട്. ജ്ഞാനത്തിൽ ഭ്രമമുണ്ട്, ആ വസ്തുക്കളിൽ പദാർത്ഥത്തിൽ ഭ്രമമില്ല. അർത്ഥാധ്യാസത്തെ നിഷേധിക്കുന്നു, ജ്ഞാനാധ്യാസത്തെ സ്വീകരിക്കുന്നു. നൈയായികന്മാരെന്താണ് പറയുന്നത്? നമ്മളുടെ രജതത്തെ രജതഭ്രമം ഉണ്ടാകുന്ന സ്ഥലത്ത് മുമ്പിൽ ഒരു വസ്തുവിനെ കാണുന്നു, അതിനെ ഇതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നമുക്കുണ്ടാകുന്ന രജത അനുഭവം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് എവിടെയോ കണ്ട വെള്ളി, അത് ചിലപ്പോൾ കടയിലായിരിക്കും, ആ വെള്ളിയുടെ സ്മൃതി നമുക്കുണ്ടാകുന്നു. ആ നമ്മുടെ സ്മൃതിക്ക് വിഷയമായിരിക്കുന്ന ആ വെള്ളിയെ നമ്മളിവിടെ ആരോപിക്കുകയാണ്. സ്മൃതിക്ക് വിഷയമായിരിക്കുന്ന വെള്ളി, അദ്വൈതി പറയുന്ന പോലെ അവിടെ അനർവചനീയമായ ഒരു വെള്ളി അവിടെ ഉണ്ടാകുന്നില്ല, മറിച്ച് നമ്മൾ മുമ്പ് കണ്ട ആ വെള്ളി ഇവിടെ ആരോപിക്കുകയാണ്. അവിടെയും ജ്ഞാനത്തിൽ ഭ്രമമുണ്ട്, വസ്തുക്കളിൽ ഭ്രമമില്ല, ജ്ഞാനാധ്യാസത്തെ സ്വീകരിക്കുന്നു. അതും വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമുക്ക് അതിന് അതിന്റെ സാരാംശം മനസ്സിലാക്കാം. കേജിത്തു, അതായത് ഇവിടെ തന്നെ അന്യത്ര എന്ന് പറഞ്ഞാൽ ശുക്തിയിൽ അന്യധർമ്മം, അന്യധർമ്മം അതായത് നൈയായികന്മാർ തന്നെ ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. അന്യധർമ്മം, അന്യം എന്ന് പറയുമ്പോൾ രജത അവയവം, ഒരു വസ്തു നിലനിൽക്കുന്ന അതിന്റെ അവയവങ്ങളിലാണ്. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവയവങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഓരോ പേപ്പറും അതിന്റെ അവയവങ്ങളാണ്. പുസ്തകത്തിന് അവയവി എന്ന് പറയും, പേപ്പർ അതിന്റെ അവയവം എന്ന് പറയും. ഏത് വസ്തുവിനും അങ്ങനെ അവയവി അവയവം, ആ വസ്തുവിന് അവയവി എന്നും അതിനെ നമ്മൾ പിരിച്ചെടുത്താൽ കിട്ടുന്നതിന് അവയവം എന്നും പറയും. അപ്പോൾ രജതം വെള്ളി അതിന്റെ അവയവങ്ങളെന്ന് പറയുന്നത് അതിന്റെ ഭാഗങ്ങൾ, ആ അവയവങ്ങളിൽ അത് സ്ഥിതി ചെയ്യുന്നു. രജതം അത് അവയവിയായി. അപ്പോൾ അവരുടെ അഭിപ്രായം അനുസരിച്ച് അന്യം എന്ന് പറയുന്നത് അന്യത്ര, അന്യം എന്ന് പറയുന്ന അവയവങ്ങൾ, അന്യധർമ്മം എന്ന് പറയുമ്പോൾ അതിന്റെ അവയവി, അതിന്റെ അധ്യാസം ശുക്തിയിൽ സംഭവിക്കുന്നു, വെള്ളി മുത്തുച്ചിപ്പിയിൽ സംഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ വേദാന്തത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെ സങ്കീർണങ്ങളായ ചർച്ചകളാണുള്ളത്. അത് പറഞ്ഞ് മനസ്സിലാക്കാനും കുറച്ച് സങ്കീർണതയുള്ള കാര്യങ്ങളാണ്. കൂടുതൽ അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുന്നതാണ് തൽക്കാലം നല്ലത്. അന്യത്ര അന്യധർമാധ്യാസ, അത് രജതത്വത്തെ വെള്ളിയിൽ ആരോപിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പക്ഷങ്ങളുണ്ട്. കേജിത്തു, മറ്റു ചിലരുടെ അഭിപ്രായം എന്താണ്? എത്രയത് അധ്യാസ തദ് വിവേക ആഗ്രഹ നിബന്ധനോ ഭ്രമയില്ല. ഇതിന് അഖ്യാതിവാദം എന്ന് പറയും. പ്രാഭാകര മീമാംസകരും സാഖ്യന്മാരും, അവർ രണ്ടുപേരുടെയും അഭിപ്രായമാണ്. അവർ സാഖ്യനും എന്താണ്? പ്രകൃതി പുരുഷൻ രണ്ടു വസ്തുക്കളെ സ്വീകരിക്കുന്നു. അതിനനുസരിച്ചാണ് ഭഗവത്ഗീതയിലും മറ്റും പറയുന്നത്, പ്രകൃതിയും പുരുഷൻ ചെയ്യുക വിദ്യനാദി ഉപാവപി. പുരുഷന്മാരനേകം, പ്രകൃതി ഏകം. ഇതിൽ ഭ്രമവും അധ്യാസവും ഒന്നും അവർ സ്വീകരിക്കുന്നില്ല. നമ്മൾ ഇതിൽ തന്നെ അടുത്ത് സാങ്ക്യ മതത്തെ നിഷേധിക്കുന്ന ഭാഗം വരുമ്പോൾ സാങ്ക്യ സിദ്ധാന്തം അവിടെ വിശദമായി ചർച്ച ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? എത്രയത് അധ്യാസ തദ് വിവേക ആഗ്രഹ നിബന്ധനോ ഭ്രമ. പ്രഭാകര മീമാംസകരും അങ്ങനെയാണ്, പ്രഭാകര അനുയായികൾ. ദാർശനികന്മാരിൽ ഏറ്റവും വലിയ യുക്തിവാദിയാണ് പ്രഭാകര പക്ഷക്കാർ, പ്രഭാകരന്മാർ. അവർ യുക്തി ചിന്തയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഭ്രമമേ സംഭവിക്കുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കുന്നു? എത്ര ഏത് അധ്യാസ, ശുക്തിയിൽ ഏത് അധ്യാസ, രജതത്തിന്റെ അധ്യാസം ഉണ്ടാകുമ്പോൾ തദ് വിവേക ആഗ്രഹ നിബന്ധനം. ഇവിടെ പ്രഭാകരൻ പറയുന്നത് എന്താണ്? നമുക്ക് രജതത്തിന്റെ സ്മൃതി ഉണ്ടാകുന്നു, വെള്ളിയുടെ ശുക്തിയെ പ്രത്യക്ഷമായി അറിയുന്നു, ഇത് എന്നറിയുന്നുണ്ട്. ഒന്ന് സ്മൃതി, മറ്റൊന്ന് അനുഭവം. കണ്ണുകൊണ്ട് കണ്ട് ഉണ്ടാകുന്ന അനുഭവം, അത് പ്രത്യക്ഷം. അത് ഓർക്കുകയാണ് വെള്ളി, അത് രജതത്തെ കുറിച്ചുള്ള സ്മരണ. ഇത് രണ്ടും വേർതിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ ഭ്രമമൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ഇത് പ്രത്യക്ഷമായി കാണുകയാണ് എന്റെ മുമ്പിലുള്ള വസ്തുവിനെ, വെള്ളിയെ ഞാൻ ഓർക്കുകയാണ്. ഈ സ്മരണയും ഈ പ്രത്യക്ഷം ഞാനും തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. അതിന് മറ്റു പല ദോഷങ്ങളുണ്ട്, പ്രമാണ ദോഷങ്ങൾ, പ്രമേയ ദോഷം, പ്രമാതൃദോഷം എന്നെല്ലാം പറയും. ഇങ്ങനെയുള്ള ദോഷങ്ങൾ കൊണ്ട് ഇതിനെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അറിയാത്തതുകൊണ്ട് രണ്ടും നമ്മൾ ഒന്നായി ധരിക്കുന്നു, സ്മരണയെയും അനുഭവത്തെയും. അത്ര ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ആണ് വിവേക ആഗ്രഹം. വിവേകം എന്ന് വെച്ചാൽ ഭേദം, ഭേദത്തിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ജ്ഞാനമില്ലായ്മ, അത് നിബന്ധനം എന്ന് വെച്ചാൽ കാരണം. സ്മൃതിയെയും പ്രത്യക്ഷ അനുഭവത്തെയും നമ്മൾ വേർതിരിച്ചറിയാതെ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, ഇത് വെള്ളിയാണെന്നുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. നമ്മുടെ സ്മരണയെയും നമ്മുടെ പ്രത്യക്ഷ അനുഭവത്തെയും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഭ്രമം എന്ന് പറയുന്നു എന്നാണ്. ഇതാണ് അഖ്യാതി എന്ന് പറയുന്നത്. അന്യേതു, ഇത് ഭാമതി മതമനുസരിച്ചും വിവരണ മതമനുസരിച്ചും ഇതിനെ അഖ്യാതിവാദമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എത്രയത് അധ്യാസ തസ്യവ വിപരീത ധർമ്മത്വ കൽപ്പന ആചക്ഷതേ. ഇത് ഭാമതികാരന്റെ അഭിപ്രായം അനുസരിച്ചത് അന്യഥാഖ്യാതിയാണ്, അതായത് നൈയായിക മതമാണ്. വിവരണകാരന്റെ അഭിപ്രായം അനുസരിച്ചത് ശൂന്യവാദമാണ്. രണ്ടിനെയും യോജിപ്പിക്കാം. എത്രയത് അധ്യാസ സർവാർത്ഥ ശൂന്യവാദി എന്ന് പറയുന്നു മാധ്യമികന്മാരെന്ന് പറയുന്നു ബൗദ്ധപക്ഷക്കാരാണ്. സർവവും ശൂന്യമെന്നാണ് അവരുടെ പക്ഷം. ആ ശൂന്യവാദം തന്നെ മാധ്യമകാരികയിലൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അത് ശൂന്യം എന്ന് പറയുന്നത് അദ്വൈതത്തിൽ പറയുന്ന ബ്രഹ്മം പോലെയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ശൂന്യത്തെ വ്യാഖ്യാനിക്കുന്നത് സത്തല്ല അസത്തല്ല സത് അസത് ഉഭയമല്ല സത് അസത് ഉഭയ വിലക്ഷണവും അല്ല എന്ന് പറയും. എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മം പോലെയായി. എന്നാലും ഇവിടെ ഭാഷ്യകാരൻ മറ്റും നിഷേധിക്കുന്ന ഒരു ശൂന്യവാദമുണ്ട്. അത് അഭാവം പോലെയുള്ള ഒരു ശൂന്യവാദമാണ് അവിടെ പറയുന്നത്. അതിനെ നിഷേധിക്കുകയാണ്. അവരുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് പറയുന്നത്? എത്രതു യഥ്യാസ ശുക്തിയിൽ എത്ര യഥ്യാസ രഹിതത്തിന്റെ അധ്യാസം ഉണ്ടാവുമ്പോൾ തസ്യവ ആ ശുക്തിയുടെ തന്നെ വിപരീത ധർമ്മം. ശുക്തി സത്താണ്, അതിന്റെ നേരെ വിപരീതം എന്ന് വെച്ചാൽ അസത്ത്. വിപരീത ധർമ്മത്വ കൽപ്പന വിപരീത ധർമ്മത്തെ കൽപ്പിക്കുകയാണ്. അവിടെ നമ്മൾ മുമ്പിൽ കാണുന്ന വസ്തു നമുക്ക് സത്തായി അനുഭവപ്പെടുന്നു, അതിന്റെ നേരെ വിപരീതം എന്ന് വെച്ചാൽ അസത്തായ വസ്തുവിനെ കൽപ്പിക്കുകയാണ് എന്നാണ്. അത് ശൂന്യവാദം അനുസരിച്ച് വാചസ്പതി മിശ്രൻ നൈയായിക പക്ഷവാദി എന്ന് വാചസ്പതി മിശ്രനെ കുറിച്ചൊരു ആക്ഷേപമുണ്ട്. അദ്ദേഹം വലിയൊരു നൈയായികനായിരുന്നു. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോഴും അതിൽ ന്യായത്തിന്റെ സ്വാധീനമുണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെ അവസാനം ന്യായപക്ഷത്തിൽ ഇതിനെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എത്രയേത് അധ്യാസ ശുക്തിയിൽ ഏത് അധ്യാസ രേതത്തിന്റെ അധ്യാസം വരുമ്പോൾ തസ്യൈവ വിപരീത ധർമ്മത്വം എന്ന് പറയുന്നത് രജിതത്വം, രജിതത്തിന്റെ ഭാവം, വെള്ളിയുടെ ഭാവം അതിനെ കൽപ്പിക്കുകയാണ്. അത് കൂടുതൽ ഗഹനമായ ചർച്ചയിലേക്ക് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് നമുക്ക് വിടാം. ഇവിടെ വലിയ അതിന് പ്രാധാന്യമുള്ളതല്ല, ദാർശനിക ചർച്ച ചെയ്യുന്നിടത്താണ് അതിന്റെ ആവശ്യം. ഇവിടെ അടുത്ത് പറയുന്നതാണ് പ്രാധാന്യമുള്ളത്. സർവധാപി അന്യസ്യ അന്യധർമ്മ അവഭാസത എന്ന വ്യഭിചരതി. സർവധാപി എല്ലാ പക്ഷങ്ങളിലും എന്താണ് അന്യസ്യ അന്യധർമ്മ അവഭാസ, എല്ലാവരും പറയുന്നുണ്ട് എന്താണ് ഒന്ന് മറ്റൊന്നായി തോന്നുന്നു. അന്യസ്യ അന്യധർമ്മ അവഭാസത ഒന്ന് മറ്റൊന്നായി, ഒന്നിനെ മറ്റൊന്നായി തോന്നുന്നു, ഒന്നിന്റെ മറ്റൊന്നായുള്ള തോന്നൽ ശുക്തിയെ രഹിതമായി തോന്നുന്നു. ഇന്ന വ്യഭിചരതി അക്കാര്യത്തിൽ മാറ്റമില്ല. വ്യഭിചാരം എന്ന് വെച്ചാൽ മാറ്റം, ഇന്ന വ്യഭിചരതി അങ്ങനെ മാറ്റം സംഭവിക്കുന്നില്ല. ഈ ആശയത്തിൽ മാറ്റമില്ല എന്ന് പറയും. എല്ലാവരും അധ്യാസത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. അതിന്റെ വിശദീകരണങ്ങളിലേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം. അധ്യാസം ഭ്രമം എന്ന് പറയുന്നത് ദാർശനികന്മാർ മാത്രമല്ല സർവ്വ മനുഷ്യരും അംഗീകരിക്കുന്നതാണ്. ഒരു ദാർശനികമായ ചർച്ച ചെയ്യുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാം, അതിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ നമുക്ക് വൈഷമ്യം നേരിടുമെങ്കിലും യാഥാർത്ഥ്യ ബോധത്തെക്കാൾ നമുക്ക് പ്രപഞ്ചത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭ്രമമാണ്. ഈ വ്യാവഹാരിക തരത്തിൽ പോലും ഭ്രമം വ്യവഹാരത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളൊരു തത്വചിന്ത എന്നുള്ള നിലയ്ക്ക് അത് എടുക്കുമ്പോൾ നമുക്കതിന് പല സങ്കീർണതകളും അതെങ്ങനെ സംഭവിക്കും വസ്തുകൊണ്ടോ എങ്ങനെ സംഭവിക്കും എന്ന് തോന്നും. നമ്മുടെ ദൈനംദിന അനുഭവത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ എല്ലാം ഭ്രമാത്മകമാണ്. ദൈനംദിന അനുഭവം, വ്യക്തമായ അനുഭവം തന്നെ എടുക്കാം. ഭൂമി എത്രയോ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭൂമിയുടെ പര്യായം തന്നെ സ്ഥിര എന്നാണ്, എന്നുവെച്ചാൽ അത് സഞ്ചരിക്കാത്തവളെന്നാണ് നമ്മുടെ അനുഭവം. ഭൂമി സഞ്ചരിക്കുന്നു, സൂക്ഷിച്ച് ഇവിടെ ഇരുന്നില്ലെങ്കിൽ കാല ഇടറി വീഴുമെന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? തോന്നാറുണ്ടോ? പക്ഷെ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാലും നമ്മളൊരു ഭ്രമം, നമ്മുടെ ഭ്രമം എന്താണ്? ഭൂമി സ്ഥിരയാണ്, അചല ഭൂമിയുടെ പര്യായമാണ്. അപ്പോ അങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എന്നുവെച്ചാൽ ഭ്രമത്തിൽ. ആ യാഥാർത്ഥ്യ ബോധം വാസ്തവത്തിൽ ഭ്രമമാണ്. നേരെ മറിച്ച് സൂര്യൻ നിശ്ചലമാണ്, പക്ഷെ സഞ്ചരിക്കുന്നു എന്നുള്ള അനുഭവമാണ് നമുക്കുള്ളത്. നമ്മൾ എത്ര നമ്മുടെ ബുദ്ധിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ അനുഭവത്തെ മാറ്റാൻ കഴിയത്തില്ല. സയൻസിൽ നമ്മൾ പഠിക്കും, പക്ഷെ നമ്മുടെ അനുഭവം നേരെ മറിച്ച്. നമ്മുടെ അനുഭവം സൂര്യൻ ചലിക്കുന്നു എന്നാണ്. ഇതിലും വലിയൊരു ഭ്രമം. നമ്മുടെ ജീവിത ദൈനംദിന വ്യാപാരങ്ങളെല്ലാം ഈ രണ്ട് ഭ്രമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമി നിശ്ചലം, സൂര്യൻ ചലിക്കുന്നു. ഈ ഭ്രമത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവും പകലും ദിനവും ആഴ്ചയും മാസവും എല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ ഭ്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതിനെ തുടർന്ന് വരുന്ന എല്ലാം ഭ്രമമാണ്. കാലബോധം പോലും അടിസ്ഥാനപരമായ ഒരു ഭ്രമത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ ഭ്രമത്തെ നമ്മൾ അല്ല എന്ന് നമ്മൾ ധരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ അനുഭവത്തെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. സൂര്യൻ ചലിക്കുന്നില്ല എന്നൊരു അനുഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഭൂമി ചലിക്കുന്നു എന്നുള്ള ഒരു അനുഭവം നമുക്ക് എത്രയൊക്കെ സയൻസ് പഠിച്ചാലും ഉണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് നമ്മൾ വേദാന്തത്തിന് സംഭവിക്കുന്നത്. വേദാന്തത്തിൽ എന്താണ്, നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഭ്രമമാണ്, പക്ഷെ അത് നമ്മളെ അനുഭവത്തിൽ വരുന്നില്ല. നമ്മുടെ ബോധം സത്യമായി അനുഭവപ്പെടുന്നു. അത് നമ്മുടെ ലൗകികമായ അനുഭവം പോലെ തന്നെ, അത് പുതിയതായൊരു കാര്യം ഇവിടെ പറയുന്നില്ല. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഇതിലൂടെയും പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം നേരെ വിപരീതമായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരനും പറയുന്നു, നിങ്ങളിനി ഏതെല്ലാം ദർശനങ്ങൾ ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലും ശരി, ഭ്രമം എന്ന് പറയുന്നത് അംഗീകരിച്ചേ പറ്റും. അത് നമ്മുടെ അനുഭവമാണ്, വേറെ ആരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല. പക്ഷെ ആ അനുഭവത്തെ, ഭ്രമത്തെ നമ്മൾ സത്യമായി ധരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ മനുഷ്യൻ, ഭൂമി ചലിക്കാത്തതാണ്, സൂര്യൻ ചലിക്കുന്നതാണ് എന്ന് ധരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ അതായത് അറിവില്ലാത്ത കാലം. ആ കാലത്തിൽ ഈ അനുഭവം അവനെ സംബന്ധിച്ച് സത്യമായിരുന്നു. മനുഷ്യന് കൂടുതൽ അറിവുണ്ടായി വന്നപ്പോൾ മനസ്സിലായി ഇത് ഭ്രമമാണ്, ദൈനംദിന അനുഭവം ഭ്രമമാണെന്ന് മനസ്സിലായി. അനുഭവത്തെ മാറ്റാനും പറ്റുന്നില്ല. മനുഷ്യൻ കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭൗതികമായി മനസ്സിലാക്കി ചെല്ലുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അവന് പൂർണ്ണമായും ബോധ്യമാകും എന്താണ്, ഇതെല്ലാം ഭ്രമമാണ് ഇത്. പക്ഷെ അത് അംഗീകരിക്കത്തില്ല, അംഗീകരിക്കാൻ അവന്റെ പ്രത്യക്ഷാനുഭവം സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്, ഇനി ഏത് ദാർശനികന്മാർ എന്തെല്ലാം പറഞ്ഞാലും ഭ്രമം എന്ന് പറയുന്നതിന് യാതൊരു മാറ്റമില്ല എന്നാണ്. ഇനി അത് പക്ഷേ നമുക്ക് ഇത്രയും വ്യക്തമായ അനുഭവം ഉണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ അത് വിശദീകരിക്കേണ്ടി വരുന്നു. സൂര്യൻ ചലിക്കുന്നു എന്നുള്ള നമ്മുടെ അനുഭവമാണ് ഭ്രമം, അത് വ്യക്തമായ അനുഭവമാണ്. എന്നാലും ചെറിയൊരു ഉദാഹരണത്തിലൂടെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ് തഥാച ലോകേ അനുഭവ, ലോകത്തിൽ തഥാച അനുഭവ, അപ്രകാരം തന്നെയാണ് അനുഭവം. തഥാച അപ്രകാരം തന്നെ ലോകത്തിന്റെ അനുഭവം അങ്ങനെ. എന്താണ് ശുക്തികാഹി രജതവത് അവഭാസത്തെ, ഭ്രമം ഉണ്ടായതിന് ശേഷം നമ്മൾ പറയുകയാണ് എന്താണ് ശുക്തിക രജതം തന്നെ, ശുക്തി തന്നെ, ചിപ്പി തന്നെ, രജതവത് വെള്ളിയെപ്പോലെ, വെള്ളിയല്ല വെള്ളിയെപ്പോലെ അവഭാസത്തെ തോന്നുന്നു, അനുഭവപ്പെടുന്നു. ഭ്രമമുണ്ടായി അത് മാറിയതിന് ശേഷം അയാൾ പറയുകയാണ്, ആ ഇത് ഈ ചിപ്പിയാണല്ലോ വെള്ളിയെപ്പോലെ അനുഭവപ്പെട്ടത്. ഏക ചന്ദ്ര സദ്വിദീവത്തിൽ, നമ്മുടെ കൺപോളയിൽ വിരലുകൊണ്ട് അമർത്തിയിട്ട് ചന്ദ്രനെ നോക്കിയാൽ കാണുന്ന എന്താണ്, ഒരു ചന്ദ്രൻ രണ്ടായി നിൽക്കുന്നതായി കാണും. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് രണ്ട് ചന്ദ്രനെ കാണാൻ പറ്റുന്നു. കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കും അങ്ങനെ കാണാമെന്ന് പറയുന്നുണ്ട്. ചന്ദ്രൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ചന്ദ്രനെ കാണാമെന്ന് പറയുന്നു. പറയുന്നു ഏക ചന്ദ്ര ചന്ദ്രൻ സദ്വിദീവ്, രണ്ടാമതൊന്നിനോട് കൂടി നിൽക്കുന്നതായി, നിൽക്കുന്നത് പോലെ. സദ്വിദീയം ദ്വിതീയത്തോട് കൂടിയത്, രണ്ടാമതൊന്നിനോട് കൂടി നിൽക്കുന്നതായി, കൂടി നിൽക്കുന്നത് പോലെ. വത് എന്ന് വെച്ചാൽ പോലെ എന്നുള്ള അർത്ഥം, ദ്വിതീയവത് ദ്വിതീയം പോലെ, ഇരി എന്ന് അനുഭവം എന്നർത്ഥം, ഇരി അനുഭവ എന്നാണ്. ഇത് നമ്മുടെ അനുഭവമാണ്. രണ്ടാമത്തെ ഉദാഹരണം കൊടുക്കുന്നത് എന്താണ്, കാരണം രജതം വെള്ളി നമ്മുടെ മുമ്പിൽ, വെള്ളിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ രണ്ട് വസ്തുക്കളുണ്ട്, ഒരു ശുദ്ധിയും മറ്റൊരു വെള്ളിയും. സ്വാഭാവികമായിട്ടും ആ അത്തരം അനുഭവം ഉണ്ടാകുന്നതിന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെള്ളിയുടെ സ്മൃതി അതൊക്കെ ആവശ്യമാണ്, രണ്ട് വസ്തുക്കൾ വേണം, എന്നാലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ ബ്രഹ്മ ഏകമാണ്, അപ്പോൾ അതിലെങ്ങനെയാണ് ഭ്രമം ഉണ്ടാകുന്നത്, അവിടെ രണ്ടില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒന്നിൽ തന്നെ ഭ്രമം ഉണ്ടാകുന്നതിനാണ് അടുത്ത ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, ആ ഒരു ചന്ദ്രനിൽ തന്നെ രണ്ടെന്നുള്ള തോന്നലുണ്ടാകും. മറ്റേ അങ്ങനെയല്ല, രണ്ട് വസ്തുക്കളുണ്ട്, ചിപ്പിയും വേറെ വെള്ളിയും, രണ്ടും തമ്മിൽ സാദൃശ്യമുള്ളതുകൊണ്ട് രണ്ടും തമ്മിൽ ഭ്രമം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ഉണ്ടാകാം, ഒരു വസ്തുവിൽ തന്നെ ഭ്രമം ഉണ്ടാകാം. ചന്ദ്രൻ ഒന്നാണ്, ആ ഒരു ചന്ദ്രൻ തന്നെ രണ്ടായി കാണുന്നു. ഇവിടെ ബ്രഹ്മ ഏകമാണ്, ആ ഏകമായിരിക്കുന്ന ബ്രഹ്മത്തിൽ തന്നെ ഈ അനുഭവം ഉണ്ടാകാം.
2: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.
0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Sada Somittada Sambanno Bhodi Yegi Bhodo Bhodi. ഉടേകമായിരിക്കുന്നു, വ്യവഹാരശൂന്യമായിരിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ വ്യവഹാരം, ഈ ഒരു ഭേദം, ഒന്ന് വ്യവഹാരശൂന്യമായ സ്ഥിതി, ഒന്ന് വ്യവഹാരമുള്ള സ്ഥിതി, ഇതിനെ രണ്ടിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇതെല്ലാം സത്താണ്, സദേവ, നീ അത് സത്താണ്. ഇങ്ങനെ സത്തിനെ ഉറപ്പിക്കുമ്പോൾ ഇവിടുത്തെ വ്യവഹാരത്തെ നിഷേധിക്കുന്നുണ്ട്. മിഥ്യ എന്ന് പറയുമ്പോൾ ഈ വ്യവഹാര നിഷേധമാണെന്ന് നമ്മൾ ധരിക്കുന്നിടത്താണ് അബദ്ധം. അത് വ്യവഹാര നിഷേധമാണ്. ഇപ്പം സുഷുതിയിലും മിഥ്യാത്വം ഉണ്ടോ? ഇല്ല. സമാധിയിലും മിഥ്യാത്വം ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. അതെന്താ? സത്യത്തിൽ അദ്വൈതത്തിൽ എങ്ങനെ സത്യവും മിഥ്യയും വരുന്നു? സത്യം മാത്രമല്ല അവിടെ രണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വിളിക്കാം വ്യവഹാരം, അതിവ്യവഹാരം. ഈ വ്യവഹാരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ വ്യവഹാരത്തിന് ആധാരമായിരിക്കുന്ന സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യവഹാരത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഇത് പരമാർത്ഥ സത്യമാണ്. പരമാർത്ഥ സത്യത്തിലെ ആവിർഭാവ തിരോഭാവങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്ന വ്യവഹാരത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. ലോകം മിഥ്യയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന ഈ വ്യവഹാര നിഷേധമാണ്. ഓ, ഇതൊന്നും ഇല്ലാത്തതാണ്, ഇതൊക്കെ അസംബന്ധമാണ്, ഇതാണ് അദ്വൈതി പറയുന്നത്. എന്നിട്ടാണ് മറ്റുള്ളവർ പല ഉണ്ണി കുടിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് മിഥ്യയാണ്, അയാൾക്കെല്ലാം വേണം. എന്നിട്ടാണ് പറയുന്നത് ഇത് മിഥ്യയാണ്. അപ്പോൾ മിഥ്യ എന്നുള്ളതുകൊണ്ട് വ്യവഹാര നിഷേധമാണ് എന്ന് ധരിച്ചിട്ടാണെന്ന് പറയുന്നത്. അതല്ല, വലിയൊരു തെറ്റിദ്ധാരണയാണ്. അയാളൊരു ശരിയായ തത്വജ്ഞാനിയല്ല. എന്തുകൊണ്ടല്ല? കാരണം ഒരു തത്വജ്ഞാനി എല്ലാം വിട്ടിട്ട് സുഷുതി പോലെ അല്ലെങ്കിൽ സമാധിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളായിരിക്കും, അവിടെ ഒരു വ്യവഹാരം സംഭവിക്കാൻ പാടില്ല. കാരണം തത്വജ്ഞാനിയെ സംബന്ധിച്ച് തത്വം മാത്രമല്ലേ ഉള്ളൂ, വ്യവഹാരമില്ലല്ലോ. അപ്പോൾ തത്വനിഷ്ഠനായിരിക്കുമ്പോൾ അവിടെ വ്യവഹാര ശൂന്യത വരണം. അതുകൊണ്ട് തത്വനിഷ്ഠയ്ക്ക് വേണ്ടി ഒരാൾ വ്യവഹാര ശൂന്യത ആഗ്രഹിക്കുന്നു. വ്യവഹാര ശൂന്യത എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സാധനയായിട്ട് സഹായിച്ചെന്ന് വരും. ചിത്തവിക്ഷേപങ്ങളെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യവഹാര ശൂന്യത സഹായിച്ചെന്ന് വരും. പക്ഷെ തത്വനിഷ്ഠയിൽ വ്യവഹാര ശൂന്യതയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല. കാരണം തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം പ്രതീതി മാത്രമാണ്. ആ വ്യവഹാര പ്രതീതി തത്വനിഷ്ഠയെ ഭഞ്ജിക്കുന്നതല്ല, ഇല്ലാതാക്കുന്ന. അങ്ങനെ പിന്നെ തത്വനിഷ്ഠ എന്തിന് വ്യവഹാര ശൂന്യതയെ ആഗ്രഹിക്കും? അതിൻ്റെ ആവശ്യമില്ല. തത്വനിഷ്ഠനായപ്പോൾ ഇങ്ങനെ സമാധി തന്നെ ഇരിക്കും. കണ്ണ് തുറക്കാൻ പാടില്ല, ലോകത്തെ കാണാൻ പാടില്ല, ഉണ്ണാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഇതൊക്കെയല്ലേ സങ്കല്പം. അതുകൊണ്ടല്ലേ എന്തെങ്കിലും അസുഖമൊക്കെ പിടിപെട്ടു. മാനസികമായി വ്യവഹാരം ഒന്നും അസാധ്യമായി അസ്തപ്രജ്ഞന്മാരായി കിടക്കുന്നവരെ പോയി സിദ്ധന്മാരെന്നും പറഞ്ഞു, ജ്ഞാനികളെന്ന് പറഞ്ഞു ആദരിക്കുന്നു. അതിൻ്റെ സങ്കല്പം അതായതുകൊണ്ടാണ് ഇതാണ് വ്യവഹാര ശൂന്യതയാണ് തത്വജ്ഞത എന്നുള്ളത്. അതുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ല തത്വജ്ഞാനത്തിന്. അതുതന്നെയാണ് ഈ സത്കാര്യവാദം. സർവ സത്താണ്, സൃഷ്ടിക്കും മുമ്പ് ഇപ്പോൾ ശേഷം സത്ത് എന്ന് പറയുന്നുണ്ട്. അവിടെ വ്യവഹാര ശൂന്യതയെക്കുറിച്ചല്ല പറയുന്നു. സത്തിൽ വ്യവഹാരങ്ങൾ നടക്കും, ഇതിൻ്റെ സ്വഭാവമാണ്. സമുദ്രത്തിന് തിരയുണ്ടാകുക, അലയുണ്ടാകുക എന്ന് പറയുന്നത് എന്താ? സമുദ്രത്തിൻ്റെ ദോഷം വല്ലതും അലയില്ലാത്ത സമുദ്രം അങ്ങനെയൊന്നും ഉണ്ടോ? ഇല്ലല്ലോ. അതും കൂടെ ചേർന്നതിൻ്റെ സമുദ്രം എന്ന് പറയുന്നു. ഇതില്ലാത്ത ഒരു സമുദ്രമുണ്ട്. പിന്നെ നമ്മളെന്തിനു ആഗ്രഹിക്കുന്ന അലയില്ലാത്ത സമുദ്രം. എന്നാലും നമ്മൾ പറയൂ, അലകളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ സമുദ്രം എത്ര ശാന്തമായിരുന്നു. അശാന്തി എന്ന് പറയുന്നത് സമുദ്രത്തിലെ അലകളെ കാണുന്നവനാണ്. സമുദ്രത്തിനല്ല ശാന്തി, സമുദ്രം പരാതി പറയാറുണ്ടോ ഇതിനെയൊക്കെ ഒന്ന് നിർത്തിത്തരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സമുദ്രത്തിൽ നിന്ന് വേറിട്ട് സമുദ്രത്തിൻ്റെ അലകളെ കാണുന്നവനാണ് അശാന്തി, അവനാണ് പരാതി. സമുദ്രത്തിന് പരാതിയൊന്നുമില്ല, കാരണം സമുദ്രത്തെ സംബന്ധിച്ചോളം വേറിട്ട അലയില്ല. ആ ഒരു പ്രധാന വിഷയത്തിലേക്കാണ് ഇവിടെ വരുന്നത്. നിങ്ങളെല്ലാം സത്തെന്ന് പറയും, എന്നാൽ കാര്യം സദാസത്വം എന്ന് പറയും, മുമ്പുമുണ്ട്, ഇപ്പോഴുണ്ട്, നാളെ ഉണ്ടെന്ന് പറയും. ഉണ്ടാകുന്നതിന് മുമ്പും ഇതുണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെ എന്ന് പറയും. അതേസമയം നിങ്ങൾ ഈ പറയുന്ന പാത്രം കൊണ്ട് വെള്ളം കോരാനും പാകം ചെയ്യാനും പറ്റുന്നുമില്ല. ഇതാണ് പരാതി. നമ്മൾ ഘടാർത്ഥം പ്രവൃത്തിയേഷു കുലാലാദേഷു, ഇതും അതുമായിട്ട് ഉള്ള ബന്ധം അങ്ങനെ അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തത്ര യഥ വ്യാപാര രൂപേണ വർത്തമാന താവത് കുലാലാദേഹ, അവിടെ അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഒരുപാട് പണിയെടുക്കുന്നു, അടുത്ത് ഉണ്ടാകാൻ പോവുകയാണ്. തഥാ ഘടവന വർത്തതേ. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഇതാ എൻ്റെ എനിക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ ഇല്ല. നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ പാത്രമുണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും, പക്ഷെ എനിക്ക് ആവശ്യമുള്ള പാത്രം ഇവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അസശബ്ദസ്യ അർത്ഥസ്യ, നിങ്ങൾ പറയുന്നത് പാത്രമില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണെങ്കിൽ എന്നാ വിരുദ്ധത, ഞങ്ങൾക്കതുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ ഇല്ല, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. വെള്ളം കോരാമെന്നുള്ള പാത്രം ഇവിടെ ഇല്ല, അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ധരിച്ചത്? പാത്രം എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും വെള്ളം കോരാൻ പറ്റിയ ഒരു പാത്രം അവിടെ ഉണ്ടെന്നാണ് നിങ്ങൾ ധരിച്ചത്. അങ്ങനെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ധരിച്ചത്, അതല്ല ഞങ്ങൾ പറയുന്നു. ആ കാര്യത്തിൻ്റെ അസ്തിത്വം സദാ ഉണ്ട്, അതുകൊണ്ടല്ലേ അവിടെ ആവിർഭാവം അല്ലെങ്കിൽ അഭിവ്യക്തി തിരോഭാവം ഇത് പറയേണ്ടി വരുന്നു. അതാണല്ലോ അത് ഞങ്ങളും പറയുന്ന ആവിർഭാവം. ആവിർഭാവത്തിൽ നമുക്ക് വെള്ളം കോരാൻ പറ്റിയ സാധനം കിട്ടും, തിരോഭാവത്തിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ ആവിർഭാവത്തിന് മുമ്പ് തിരോഭാവത്തിന് ശേഷം ഇതില്ല എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? വെള്ളം കോരാൻ പറ്റിയ സാധനം ഇല്ലെന്നാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പ്രാതീതികം, പ്രതീതിസിദ്ധം എന്ന് വെച്ചാൽ അനുഭവസിദ്ധമായ ഒരു കാര്യത്തിനെ യൗക്തികമായി നിഷേധിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. അനുഭവസിദ്ധമായ കാര്യം എന്താണ്? കുലാലൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കോരാൻ പറ്റിയ പാത്രമില്ല, ഉടഞ്ഞു പോയാൽ വെള്ളം കോരാൻ പറ്റിയ പാത്രമില്ല, ഇതാണല്ലോ അനുഭവസിദ്ധം. ഈ അനുഭവസിദ്ധമായ കാര്യത്തെ യൗക്തികമായി നിഷേധിക്കാനല്ല ഞങ്ങൾ ചെയ്യുന്നു, അവിടെയൊക്കെ നിങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷെ ഞങ്ങൾ പറയുന്നതിന് ഇത്രയേ ഉള്ളൂ, അവിടെ നിങ്ങൾ ധരിക്കുന്നത് പോലെ ആരംഭവാദം അടുത്ത് അതിനെക്കുറിച്ച് അങ്ങനെ നിഷേധിക്കുന്നു. ഇല്ലാതിരുന്ന ഒന്ന് ആവിർഭവിച്ചു, ഉണ്ടായി, ഉണ്ടായിരുന്ന ഒന്ന് തിരോഭവിച്ചു, അങ്ങനെയല്ല അങ്ങനെ പറയുന്നു. ആവിർഭവിച്ചത് എന്താണ്? അതുവരെ വ്യവഹാരക്ഷമത ഇല്ലാതിരുന്ന ഒന്ന് വ്യവഹാരക്ഷമതയോടുകൂടി ആവിർഭവിച്ചു. തിരോഭവിക്കുമ്പോഴോ അതുവരെ വ്യവഹാരക്ഷമത ഉണ്ടായിരുന്ന ഒന്ന് വ്യവഹാരക്ഷമത ഇല്ലാത്തതായി തിരോഭവിച്ചു അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താ ഉള്ളത്? ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വ്യവഹാരക്ഷമതയുള്ള ഒന്നുണ്ട്. അപ്പോൾ കാര്യത്തിൻ്റെ സത്തയെ, ഉണ്മയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ ഇവിടെ ഈ തർക്കം വരുന്നത്. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്നൊക്കെ പറയുന്നിടത്ത് ഇത് തന്നെ. ഇവിടെ ഞങ്ങളൊന്ന് അംഗീകരിക്കുന്നുണ്ടെന്നാണോ? ആവിർഭാവത്തിനോഭാവത്തിനിടയ്ക്ക് വ്യവഹാരക്ഷമമായ ഒന്നുണ്ട്, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കും. അതുപോലെ ഇത് തന്നെയാണ് തത്വം, ഇത് പരമാർത്ഥ സത്താണ്. സദൈവ സത്തായിരുന്നു ഇത്, തത്വം അസീത് തത്താണ് എന്ന് ബോധിച്ചതിന് ശേഷവും ഇങ്ങനെ ബോധിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവ തിരോഭാവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇതിന് മാറ്റം വരുന്നില്ല, ഇവിടെ പ്രപഞ്ച വ്യവഹാരം നടന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ ഇത് പറയാൻ കഴിയും, ഉപദേശിക്കാൻ കഴിയും? സുഹൃത്തിലാർക്കെങ്കിലും ഉപദേശിക്കാൻ പറ്റും? സമാധിയിലാർക്കെങ്കിലും ഉപദേശിക്കാൻ പറ്റും? സർവകാരണങ്ങളും ബാധിച്ചിരിക്കുന്നവരുടെ എങ്ങനെ ഉപദേശം നൽകുന്നു? അപ്പോൾ തത്വജ്ഞാനത്തിന് വ്യവഹാരം ബാധകമല്ല. തത്വജ്ഞാനത്തിൽ വ്യവഹാരങ്ങൾ സംഭവിക്കാം, ഒരു സത്തിൽ ആവിർഭാവത്തിരോഭാവങ്ങൾ സംഭവിക്കാം, ആവിർഭാവത്തിരോഭാവങ്ങൾക്ക് ഇടയ്ക്ക് വ്യവഹാരം സംഭവിക്കാം. അത് തന്നെ വ്യവഹാരം. വ്യവഹാരത്തിൻ്റെ തുടക്കമാണ് ആവിർഭാവം അല്ലേ? എപ്പോഴാണോ ആ പാത്രം പ്രകടമായത്, കുലാല പ്രവൃത്തിക്ക് ശേഷം, അതാണ് അതിൻ്റെ ആവിർഭാവം. അവിടെ മുതൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. ഉടനെ അത് കയ്യിലെടുക്കുന്നു, വെള്ളം കൊണ്ടുവരുന്നു, പാകം ചെയ്യുന്നു, എല്ലാം. അതിൻ്റെ തിരോഭാവം വരെ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സത്കാര്യവാദം പറയുന്നത്. പക്ഷേ ഈ വ്യത്യാസം ഗ്രഹിക്കാതെയാണ് നിങ്ങളതിനെ നിഷേധിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്താണ്? മുമ്പില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ടായി, നാളെ ഇല്ല. അവിടെയാണ് മുമ്പില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യോഗിക്കുന്ന എന്താണ്? വ്യവഹാരക്ഷമമായ ആ കാര്യം ഉണ്ടായിരുന്നില്ല. എന്താ സുഷുപ്തിയിൽ വ്യവഹാരക്ഷമമായ പ്രപഞ്ചം ഉണ്ടായിരുന്നു? സ്വപ്നത്തിനുണ്ട്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആ വ്യവഹാരക്ഷമത അനുഭവപ്പെടുത്തുന്നെങ്കിൽ അത് ജാഗ്രത സ്വപ്നമായിരിക്കും. തത്വജ്ഞാനം സുഷുപ്തി പോലെയോ സുഷുപ്തിയോ അല്ല, രണ്ടും വ്യവഹാരക്ഷമമായ ഈ തലത്തിലാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. ആ തത്വത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് ഈ സത്കാര്യത്തെ ബോധിപ്പിക്കുന്നത്. അവിടെ സത്ത് മാത്രം, ഇവിടെ വ്യവഹാരവും. അതുകൊണ്ട് എന്നാ വിരുദ്ധരെ, നിങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നു തമ്മിൽ വിരോധമൊന്നും. ഞങ്ങൾ പറഞ്ഞു വ്യവഹാരക്ഷമമായൊന്നും ഉണ്ടായില്ലായിരുന്നു എന്നാണ്. ഞങ്ങളത് യോജിക്കുന്നുണ്ട്. നശിച്ചാൽ വ്യവഹാരക്ഷമമായി നശിക്കുമെന്നാണ്, അത് ഞങ്ങൾ യോജിക്കുന്നുണ്ട്. പിന്നെന്താ? കസ്മാത് സ്വേന ഹി ഭവിഷ്യ രൂപേണ കടുവപ്പെടുത്തതേ. ഞങ്ങൾ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്, അയാൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വ്യവഹാര രൂപത്തിൽ അതല്ല, പക്ഷെ ഭവിഷ്യ രൂപത്തിലുണ്ട്. അയാളുടെ മനസ്സ് കാണുമ്പോൾ അതിനെ കണ്ടുകൊണ്ട് അവനെ ആവിർഭവിപ്പിക്കുന്നു, ഉള്ളതിനെ തന്നെ ആവിർഭവിപ്പിക്കുന്നു. അതുവരെ വ്യവഹാരക്ഷമതയില്ല. അഹി പിണ്ഡസ്യ വർത്തമാനത കപാലസ്യ പിണ്ഡസ്യ ഭവതി. ഇപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ തന്നെ വളരെ പണിപ്പെട്ട ഒരു ഉരുളയാക്കി, അല്ലേ? മണ്ണ് ചവിട്ടി കുഴിച്ച് അതിന് നല്ല പശയുണ്ടാക്കി, നല്ലത് ഉരുളയാകത്തുള്ളൂ. ഈ ഒരവസ്ഥയിൽ അവിടെ കപാലത്തിൻ്റെ വർത്തമാനത്തിലുള്ള കപാലമില്ല, വരാൻ പോകുന്ന ഘടകമില്ല, വ്യവഹാരക്ഷമമായ അതൊന്നും അവിടെ ഇല്ല. എന്നുവെച്ചാൽ തയോർ ഭവിഷ്യത്ത ഘടസ്യ. അതുപോലെ ഇപ്പോൾ പാത്രം ഭാവി രൂപത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അത് കപാല രൂപത്തിലല്ല, പിണ്ഡരൂപത്തിലല്ല, ഭാവിയിലെ ഘടരൂപത്തിലാണ് അതുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. തസ്മാത് കുലാദാതി വ്യാപാര വർത്തമാനതായാം ദ്രാഗുത്പത്തേർ ഘടുവാസല്യത്തിനാവി. അതുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇയാൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാത്രമില്ല, അത് ഞങ്ങൾ പറയുന്നതായിട്ട് വിരോധമുള്ള കാര്യമില്ല. പരമാർത്ഥവും വ്യവഹാരവും തമ്മിലുള്ള ആ ഭേദം, കാൽപ്പനിക ഭേദം, പരമാർത്ഥ ഭേദമില്ല. സമുദ്രവും തിരയും തമ്മിൽ പരമാർത്ഥ ഭേദമില്ല, ഒരു കാൽപ്പനിക ഭേദമേ ഉള്ളൂ. ആ കാൽപ്പനിക ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നു മുമ്പില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്, നാളെ ഉണ്ട്. ഞങ്ങളും അതേ കാൽപ്പനിക ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, മുമ്പും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെയും ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ പറയുന്നു പ്രത്യക്ഷ വിരുദ്ധമായ കാര്യമാണ് യുക്തിയിൽ സമർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമില്ല എന്ന് പറയുന്ന അതിനെയും നിഷേധിക്കുകയാണ്. നിങ്ങളുടെ പ്രത്യക്ഷം പറയുന്നത് ഞങ്ങളുടെ യുക്തി പറയുന്നത് ഒരേ കാര്യം തന്നെ. നിങ്ങളുടെ പ്രത്യക്ഷം എന്താ പറയുന്നത്? വ്യവഹാരക്ഷമമായ പാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇയാളെ പണി തീർന്നാലേ ഉണ്ടാവും. ഞങ്ങളും അതേ എന്ന് പറയും, വ്യവഹാരക്ഷമമായ പാത്രം പണി തീർന്നേ ഉണ്ടാകത്തുള്ളൂ. പിന്നെന്താ? സത്യമൊന്നും അസത്യമൊന്നും പറയുന്നതിന് ഇത്രയേ ഉള്ളൂ. സത്യമൊന്നും അസത്യമൊന്നും പറയുന്നതിന് ഒരു വാസ്തവ ഭേദമില്ല. വാസ്തവഭേദം ഉണ്ടെങ്കിൽ രണ്ടു പേരും, ഒരു സത്യം ഒരു അസത്യം, അദ്വൈതമില്ലാതെ. അപ്പം സത്യ അസത്യങ്ങൾക്ക് വാസ്തവത്തിലൊരു ഭേദമില്ല. പാത്രം ഉണ്ടാക്കുന്നതിനൊന്നും ബന്ധമുണ്ടായിരുന്നു, മണ്ണ്. അവിടെ നമ്മളെന്താ പറയുന്നത്? അവിടെ പാത്രം ഉണ്ട്, എന്താ അവിടെ മണ്ണും ഈ പാത്രത്തെയും എഴുതിരിക്കാൻ കഴിയുമില്ല. ഇനി അത് ഉണ്ടാക്കി എന്താ പറയുന്നത്? പാത്രം ഉണ്ടാകും. എന്താ ഇവിടെ വെച്ച് മണ്ണിനെയും പാത്രത്തെയും വേദനിക്കാൻ കഴിയും? ഇല്ല. ഇനി അത് നശിച്ചു, അവിടെ പാത്രത്തെയും മണ്ണിനെയും വേദനിക്കാൻ പറ്റുമോ? കഴിയും. പിന്നെ ഉണ്ടായി നശിച്ചു എന്നുള്ളൊരു വ്യവഹാരം, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു വ്യവഹാരം ഉണ്ടാകും. അതിൻ്റെ തത്വത്തെ മനസ്സിലാക്കുന്നവന് ഈ വ്യവഹാരം കൊണ്ട് ഭേദബുദ്ധി വരത്തില്ല. മുമ്പില്ലാത്തത് ഇപ്പോൾ ഉണ്ടായി, നാളെ നശിക്കുന്നു, ഇത്തരത്തിലുള്ള ഭേദബുദ്ധി വരത്തില്ല. അതുപോലെ തത്വനിഷ്ഠയിൽ ഭേദത്തെ അനുഭവിക്കുന്നവന്, കാണുന്നവന് ഭേദബുദ്ധിയില്ല. തരംഗത്തെ ജലമായി കാണുന്നവന് അവൻ്റെ പ്രതീതിയിൽ തരംഗങ്ങളുണ്ടെങ്കിലും അവിടെ ഭേദബുദ്ധിയില്ല, അത് ജലം തന്നെ. പ്രതീതിയിലാണ് തരംഗ അനുഭവം, കാഴ്ചയിൽ അങ്ങനെയുള്ള അനുഭവം. സുവർണത്തിൽ പലതരത്തിലുള്ള ആഭരണങ്ങളുണ്ടാക്കിയാൽ ആ ഓരോ ആഭരണത്തെയും വേർതിരിച്ചറിഞ്ഞാലും, ഇത് വളയാണ്, ഇത് കമ്മലാണ്, ഇത് മോതിരമാണ്, ഇത് വേർതിരിച്ചറിഞ്ഞാലും അതാണ് ഭേദദൃഷ്ടി, അതാണ് വ്യവഹാരം. ആ വ്യവഹാരം ഭേദബുദ്ധി ആശ്രയിച്ചാണ് ആ വ്യവഹാരം അങ്ങനെ നിൽക്കുന്നത്. ആ വ്യവഹാരം നിൽക്കുമ്പോഴും ആ വ്യവഹാരം അയാളുടെ തത്വദൃഷ്ടിയെ ബാധിക്കുന്നില്ല. ഇത് സ്വർണ്ണമാണെന്നുള്ള ബോധത്തെ അത് ബാധിക്കുന്നില്ല. മുളയെ കണ്ടിട്ട് പിന്നെ കമ്മലിനെ കാണുമ്പോൾ ഇത് സ്വർണ്ണമല്ല എന്നല്ല, സ്വർണ്ണമൊന്നും തന്നെ, എല്ലായിടത്തും ഒരേ ബുദ്ധി. അപ്പം പിന്നെ വ്യവഹാരത്തിന് എന്തിനാണ് ഭയക്കുന്നത്? വ്യവഹാരമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഹിമാലയത്തിലെ ഗുഹയിൽ പോയിരിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യം തോന്നുന്നു? ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവന് ഉപേക്ഷിക്കാൻ കഴിയാമെന്നുള്ള വ്യവഹാരങ്ങൾ വളരെ ചുരുക്കമാണ്. ആ ജീവനിൽ നടക്കുന്ന വ്യവഹാരങ്ങളിൽ ഒട്ടുമുക്കാനും അവന് ഉപേക്ഷിക്കാൻ കഴിയാത്ത, എന്താ ശ്വാസോച്ഛ്വാസത്തെ ഉപേക്ഷിക്കാൻ പറ്റും? വ്യവഹാരമല്ല ഉന്മീല നിപീലനായി ഗീതയെ പറയുന്നു, പശ്യൻസ്പൃശ്യം, എത്രയോ വ്യവഹാരങ്ങൾ നടക്കുന്നു, ഇതിനൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. വ്യവഹാരത്തെ ഉപേക്ഷിക്കുന്നെങ്കിൽ ഇതിനെ ഉപേക്ഷിക്കും, സാധ്യമാണോ? പിന്നെ നമ്മൾ എന്താ ഉപേക്ഷിക്കുന്നത്? ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നു. മുഖ്യമായ എല്ലാ വ്യവഹാരങ്ങളെയും സ്വീകരിച്ചുകൊണ്ടാണ് ചെറിയ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്താ നേട്ടം? തത്വജ്ഞാനത്തിന് അതുകൊണ്ട് നേട്ടം, തത്വജ്ഞാനം ഇല്ലെങ്കിൽ അതുകൊണ്ട് നേട്ടം കാണും. ഇവിടെ അതല്ല, ഇവിടെ കാര്യങ്ങൾ പറയുന്നത് തത്വജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ്. ആ തത്വജ്ഞാനത്തിൽ വ്യവഹാര ത്യാഗം കൊണ്ട് വിശേഷിച്ചൊരു ഒന്നും സംഭവിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവും വരുന്നില്ല. പിന്നെ ആൾക്കാരെല്ലാം ഉപേക്ഷിക്കുന്നത് തത്വജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഉപേക്ഷിക്കുന്നു. അജ്ഞൻ ഉപേക്ഷിക്കുന്നതിന് കുറ്റം പറയണം. ഇവിടെ പറയുന്ന എന്നും അജ്ഞനായിരുന്നു ഉപേക്ഷിക്കാനല്ല, ഇതിൻ്റെ തത്വത്തെ ഗ്രഹിക്കാനാണ്. ഇതാണ് ഇതിൻ്റെ തത്വം, പരമാർത്ഥത. ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്കാര്യവാദത്തെ ഇങ്ങനെ കൊണ്ടത്. അതിൻ്റെ രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന് വ്യവഹാരം, ഒന്ന് വ്യവഹാര ശൂന്യത. ഉത്പത്തി നാശങ്ങൾക്ക് മുമ്പും പിമ്പും വ്യവഹാര ശൂന്യത. ഉത്പത്തി തിരോഭാവങ്ങൾക്ക് മധ്യം വ്യവഹാരം. ഇവിടെ ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയുന്നത് സത്കാര്യവാദം തന്നെ. കാരണം വ്യവഹാരത്തെ ഞങ്ങളും അംഗീകരിക്കുന്നു, അംഗീകരിച്ചാൽ പ്രശ്നം തന്നെ. അതുകൊണ്ട് അക്ഷമയുടെ കാര്യമില്ല, ഭയത്തിൻ്റെ കാര്യമില്ല. തസ്മാത് കുലാദാദി വ്യാപാര വർത്തമാനതായ പ്രാഗുത്പത്തേർ ദൃഢ അസന്നിധി നവിരുദ്ധത. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതായിട്ടൊന്നും ഒരു വ്യത്യാസമില്ല. നിങ്ങൾ പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഞങ്ങൾക്കും പ്രത്യക്ഷ സിദ്ധമാണ്. വേദി ഘടസ്യത്വം ഭവിഷ്യത്വകാര്യരൂപം പ്രതിഷേധിതേ തത്പ്രതിഷേധ വിരോധം. ഇത്രയുള്ളൂ. ഈ ആവിർഭാവ തിരോഭാവങ്ങൾക്ക് മധ്യത്തിൽ ഈ പാത്രത്തെ കണ്ടിട്ട് നിങ്ങൾ പറയുന്നു ഇത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ, ഇത് തിരോഭവിച്ചാൽ പിന്നെ ഇല്ല, ഉണ്ടാകുന്നതിന് മുമ്പും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതുമായിട്ട് വിരോധമുണ്ട്. ഇത് പറയുന്നത് താർക്കികന്മാരുടെ, അവരെന്താ പറയുന്നത്? ഉണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ അഭാവം, പ്രാഗ് അഭാവം, ഉണ്ടായതിന് ശേഷം അതിൻ്റെ പ്രധ്വംസ അഭാവം. എന്ന് ചെയ്തില്ല എന്നാണ്, ഇതിൻ്റെ അഭാവം ഒന്നും ചെയ്തില്ല. മേശപ്പുറത്ത് പുസ്തകത്തിൻ്റെ അഭാവം ഉണ്ടെന്ന് വെച്ചാൽ പുസ്തകമില്ല. ഇത്തരത്തിൽ പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. കാരണം സത്തിലെ ആവിർഭാവത്തിരോഭാവങ്ങളെ സ്വീകരിക്കുന്നു. ഇവിടെ സത്തല്ലാത്തൊരു അഭാവമില്ല. അഭാവം എന്ന് നിങ്ങൾ പറയുന്നത് ശരി, എന്താ അത്? അത് സത്ത് തന്നെ. അതെന്താ അസത് വിലക്ഷണമായത്? നേരത്തെ പറഞ്ഞു അസത്തല്ലാത്തത്,

നാളെ ഇത് ആവിർഭവിക്കുന്നു, അത് ഭാവി, അത് കഴിഞ്ഞത് നശിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിൻ്റെ ഭൂതമായി ഈ വർത്തമാനം ഭാവി ഭൂതം ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഒന്നിൽ തന്നെ. ആ കാലഭേദം അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, വ്യവഹാര ഭേദം അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതീതി എന്ന് പറയുമ്പോൾ ഈ പ്രത്യക്ഷത്തിന് വിരുദ്ധമായ കാര്യമൊന്നും പറയുന്നതാണ്, അനുഭവത്തിന് വിരുദ്ധമായ കാര്യമൊന്നും പറയുന്നതാണ്. പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞിട്ട് സ്വാമി പാലും പഴമൊക്കെ കഴിക്കുന്ന എന്തിനെന്ന് ചോദിക്കുമ്പോൾ മിഥ്യയല്ലേ എന്തിനാ കഴിക്കുന്നത്, പറയുന്നതിൻ്റെ താല്പര്യം മനസ്സിലാക്കാത്തത്. അത് വ്യവഹാരത്തെ നിഷേധിക്കലല്ല, പരമാർത്ഥത്തെ ബോധിപ്പിക്കലെന്ന് പറയുമ്പോൾ വ്യവഹാരത്തെ നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ആ പരമാർത്ഥം തന്നെ. പിന്നെ വ്യവഹാരത്തിൽ എന്താണ്, വ്യവഹാര മര്യാദകളെ അംഗീകരിക്കുക, വ്യവഹാര നീതി അംഗീകരിക്കുക, സദാചാരത്തെ അംഗീകരിക്കുക, അതൊക്കെ ലോകനീതിക്ക് ലോക ഇതിനു വേണ്ടി സ്വീകരിക്കുക. അത് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തത്വം നിഷ്ഠയ്ക്ക് അതൊക്കെ അത്യാവശ്യമായതുകൊണ്ടല്ല ലോകനീതിക്കനുസരിച്ച് വ്യവഹാരത്തെ സ്വീകരിക്കുന്നു, പാലും പഴമൊക്കെ കഴിക്കും. അതിന് തത്വനിഷ്ഠയല്ല ലോകനീതിയാണ് പ്രമാണം, അതിനംഗീകരിക്കുന്നു. അതാണ് അദ്വൈതാചാര്യന്മാരുടെ നീതികളിൽ തന്നെ വ്യത്യാസം. ഒരു കാലത്തുള്ള അദ്വൈതാചാര്യന്മാരുടെ നീതിബോധമല്ല ഇന്നുള്ളത്, അത് മാറും. ഒരു കാലത്ത് പറഞ്ഞു വ്യവഹാരേ ഭാട്ട നയം, അന്നത്തെ നീതിയായിരുന്നു ഭാട്ടൻ്റെ നയം. ഇന്ന് ഭാട്ടനുമില്ല, ഭാട്ടൻ്റെ നയവുമില്ല. അപ്പം ഇന്നത്തെ നീതി, ഇന്ന് ലോകത്തിന് ഏതാ നീതി വേണ്ടത്? അത് അവിടെ വ്യവഹാരത്തെ നിഷേധിക്കുന്നില്ല. സത്കാര്യവാദത്തിൽ അതാണ് സമർത്ഥിക്കുന്നത്. പശുവിന്യവാദം, ക്ഷണിക വിജ്ഞാനവാദം തുടങ്ങിയതിന് എല്ലാത്തിനെയും നിഷേധിക്കും. അവസാനം ഇവിടെ താർക്കികന്മാരുടെ ആരംഭവാദത്തെ ഇവിടെ നിഷേധിക്കുന്നു. ഈ ക്ഷണിക വിജ്ഞാനവാദവും ശൂന്യവാദവും ആരംഭവാദവും ഒന്നും സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ തന്നെയാണ്. അതിനൊരു ശാസ്ത്രീയമായ രൂപം കൊടുത്തു എന്നേ ഉള്ളൂ ആചാര്യന്മാർ. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി നിഷേധിക്കും. ഈ സാധാരണ എല്ലാ മനുഷ്യനും ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ശൂന്യമാണോ എന്ന് സാധാരണ ചിന്തിക്കാറില്ല, ഇതൊക്കെ ക്ഷണികമാണോ ഇതൊക്കെ ചിന്തിക്കാറില്ല. ഇല്ലായ്മയിൽ നിന്നല്ലേ ഇതൊക്കെ ഉണ്ടായത്, ആരംഭവാദം സർവരും ചിന്തിക്കുന്നതല്ലേ. ശാസ്ത്രീയമായി ചിന്തിച്ചപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ശാസ്ത്രം, അതിനെ നിഷേധിക്കും. അഭിച ചതുർവിധാന ഭവാനാം ഘടസ്യതിരേതിരഭാവോ ഘടാധന്യോ ദുഷ്ട യഥാ ഘടാഭാവ പടാതിരിവ എന്ന ഘടസ്വരൂപമേവ. ഇവിടെ തർക്കന്മാർ പറയുന്ന നാല് തരത്തിലുള്ള അഭാവം തർക്കശാസ്ത്രത്തിനും മറ്റും ചർച്ച ചെയ്യുന്നു. നമ്മളെന്തിനാ തർക്കശാസ്ത്രത്തിലേക്ക് പോകുന്നു എന്നൊന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഇതിലൂടെ ഇരുന്നിട്ട് ദോഷമൊന്നും. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ന്യായം അവിടെ പറയും, അത് ആവശ്യമില്ലാത്തതാണ്. നാല് തരത്തിലുള്ള അഭാവങ്ങളെക്കുറിച്ച് അവർ പറയുന്നു. പ്രാഗഭാവം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പുള്ള അഭാവം. അതായത് കുലാലൻ രണ്ട് ഓടുണ്ടാക്കി വെച്ച് ഇനി കുട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഓടൻ ആ വരാൻ പോകുന്ന പാത്രത്തിൻ്റെ അഭാവമുണ്ട്, അതിന് പ്രാഗഭാവം എന്ന് പറയും. പിന്നെ അതിനെ തല്ലി പൊട്ടിച്ച് വീണ്ടും ഓടായി പ്രധ്വംസഭാവം. ഇത് രണ്ടെണ്ണം. അത്യന്ത അഭാവത്തിന് ഉദാഹരണം പറയുന്നത് വായു, അതിന് ആകൃതിയില്ല നിറമില്ല, രണ്ടിൻ്റെ അഭാവം അവിടെയുണ്ട്. അതാണ് അത്യന്ത അഭാവം. അവിടെ ഇനി ഒരിക്കലും അത് ഉണ്ടാകാനും പോകുന്നില്ല. ഇതുവരെ ഉണ്ടായിട്ട് വായുവിന് നിറം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടല്ലേ കാണാൻ കഴിയാത്തത്. അത് അത്യന്ത അഭാവം. അന്യോന്യാഭാവം എന്ന് പറയുന്നത് രാമൻ വേറെ കൃഷ്ണൻ വേറെ എന്ന് പറയുന്നു. രാമനല്ല കൃഷ്ണൻ, കൃഷ്ണനല്ല രാമൻ, ഇത് അന്യോന്യാഭാവം. അതിൽ ഘടസി ഇതരേതരഭാവം, അതാണ് അന്യോന്യാഭാവം. പുസ്തകമല്ല മേശ, മേശയല്ല പുസ്തകം എന്ന് പറയുന്നിടത്ത് ഘടാതന്യോ ദുഷ്ട. ഈ ഭേദത്തെയാണ് അദ്വൈതം നിരാകരിക്കുന്നത്. ഈ ഭേദം വ്യവഹാരത്തിൽ അനുഭവം ഉണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അതില്ല, അതാണ് അദ്വൈതം. യഥാ ഘടാഭാവപ്പെടാതിരേവ നഘടസ്വരൂപമേവ. എന്താണ് ഈ ഭേദം എന്ന് പറയുന്നത്? പറയുന്നു പുസ്തകമല്ല മേശ എന്ന് പറയുന്നു. തർക്കന്മാർ പറയും പുസ്തകത്തിൻ്റെ അഭാവം മേശയിലുണ്ട് എന്ന് വെച്ചാൽ പുസ്തകത്തിൻ്റെ ഭേദം മേശയിലുണ്ടെന്ന്. പുസ്തകത്തിൻ്റെ ഭേദം മേശയിലുണ്ടെന്ന് പറയും. അവിടെ മേശയിൽ ഭേദം എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ടല്ല. ഇത് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? പുസ്തകമല്ല മേശ, അത് തന്നെ. പുസ്തകത്തിൻ്റെ അഭാവം എന്ന് പറഞ്ഞാൽ മേശ തന്നെ. പടാതിരേവ, പുസ്തകത്തിൻ്റെ അഭാവം മേശ, അത് തന്നെ, മേശ തന്നെ.

0: നജകട അഭാവ സ്വൽപടു അഭാവം. അതൊരിക്കലും അഭാവരൂപമല്ല. പുസ്തകത്തിന്റെ അഭാവം മേശയിലുണ്ടെന്ന് പറഞ്ഞാലും അത് മേശ തന്നെയാണ്, ഭാവാത്മകമാണ്. കിം ദർഹി ഭാവരൂപയോ, ഭാവരൂപമാണ് ഭേദം, ഭാവരൂപമാണ്. ഇതാണ് അദ്വൈതി പറയുന്നത്. രാമൻ വേറെ കൃഷ്ണൻ വേറെ എന്ന് പറയുന്നുണ്ടല്ലോ, രാമന്റെ ഭേദം കൃഷ്ണനിരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്താണ്? അത് കൃഷ്ണൻ തന്നെയാണ്, അഭാവം എന്ന് പറയുന്ന വസ്തു തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ പ്രാഗഭാവം, പ്രധ്വംസഭാവം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതാ വസ്തു തന്നെ. പ്രപഞ്ചത്തിന്റെ പ്രാഗ് സൃഷ്ടിക്കുന്ന മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? സത്ത്. പ്രപഞ്ചത്തിന്റെ പ്രാഗഭാവം എന്താണ്? ആ സത്ത് തന്നെയാണ്. ഇവിടെ പറയും പ്രാഗഭാവ തഥാധ്വംസ ഇത്യാദ്യ വാദ്യുദീരിത വാർത്തികസാരത്തിൽ അഭാവ ബ്രഹ്മകാര്യത്വ സദ്രൂപാസ്യുടാധിപത്. നിങ്ങൾ എന്തെല്ലാം അഭാവം എന്ന് പറയുന്നു? പ്രാഗഭാവം, പ്രധ്വംസാഭാവം, അന്യോന്യാഭാവം, ഇതെല്ലാം എന്താണ്? ആ സത്ത് തന്നെയാണ്. ഇതൊന്നും കൂടി ഉണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നു? സത്ത്. ഇല്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? സത്ത്. നാളെ ഇതെല്ലാം ഇല്ലാതെയാവും. ശേഷിക്കുന്ന എന്താണ്? സത്ത്. ഇന്നിതാ ഇത് നിലനിൽക്കുന്നു, ഇതെന്താണ് ആ സത്ത്? ഈ കാര്യമാണ് ഇവിടെ മണ്ണും പാത്രം കൊണ്ട് പറയുന്നത്. പാത്രം ഉണ്ടായിരുന്നില്ല, എന്താ ഉണ്ടായിരുന്നു? മണ്ണ്. ഇപ്പൊ പാത്രമുണ്ട്, എന്താ ഉള്ളത്? മണ്ണ്. നാളെ ഈ പാത്രം നശിക്കും, എന്താ ഉള്ളത്? മണ്ണ്. ഇതാ ബോധിപ്പിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ തർക്കത്തെയും നിഷേധിക്കുന്നത്. ഭവരൂപം ഘടസ്യ പ്രാഗ് പ്രധ്വം സത്യന്ത ഭവാന വീ ഘടാതന്യത്വം സ്യാ. അതുകൊണ്ട് പാത്രത്തെടുത്ത അതിൻ്റെ പ്രാഗഭാവം, പ്രധ്വംസാഭാവം, അത്യന്താഭാവം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് ശേഷിക്കുന്നില്ല. ഘടേന വിപദിശ്യമാനത്വാത് ഘടസീതരേതരഭാവം. അല്ല, ഒന്ന് തന്നെയാണ്. തഥൈവ ഭാവാത്മകതാഭാവമാണ്. എല്ലാ ഭാവവും ഭാവമാണ്. അത് നേരത്തെ വിശദീകരിച്ചത്. പ്രത്യേകിച്ച് അഭാവം എന്ന് പറയുന്ന ഒന്നില്ല. ഏവഞ്ച സതി ഘടസ്യ പ്രാഗഭാവീതി ഘടസ്വരൂപമേവ പ്രാഗുത്വത്തെ നാസ്തി. അതുകൊണ്ട് വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണ് തന്നെ, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് സത്ത് തന്നെ. അതാണ് പറയുന്നത് ശ്രുതിയിൽ കേവലമായ സസ്സമ്പന്നോ ബോധി, കേവലം സത്ത് തന്നെയായിരുന്നു. ഇതെല്ലാം ആവിർഭവിച്ചപ്പോഴും ആ സത്ത് തന്നെ ഇങ്ങനെ ആവിർഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം തിരോഭവിച്ചാലും ആ സത്ത് തന്നെ തിരോഭവിക്കുന്നു, സത്തായി തിരോഭവിക്കുന്നു. അതല്ലാതെ വിശേഷിച്ച് അഭാവം അങ്ങനെയൊന്നുമില്ല. അത് ഘടസ്യ പ്രാഗഭാവായി ഘടസ്യ സ്വരൂപം തദൈവ ചെയ്ത ഘടസ്യതി വിപദേശി. അത് മാത്രമുള്ളെങ്കിൽ പിന്നെ അതിൻ്റെ അഭാവം എന്നെന്തിനു പറയണം? ആ വസ്തുവിന്റെ അഭാവം പ്രത്യേകിച്ചില്ല എങ്കിൽ പിന്നെ അതിന്റെ അഭാവം എന്തിനു പറയണം? കൽപ്പയിത്വ വിദേശീത ശിലാപുത്ര ശരീരമിരി എന്തോ അത് കൽപ്പിച്ചു പറയുന്നു. ശിലാപുത്രകസ്യ ശരീരം, ശിലാപ്രതിമ, അതിന്റെ ശരീരം എന്ന് പറയുമ്പോൾ, ശിലാപ്രതിമയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശില തന്നെ. എന്നാലും പറയും ശിലാപ്രതിമയുടെ ശരീരം. ഇവിടെ ശിലയില്ലാതെ വേറൊന്നും. തഥാപി ഘടസ്യ പ്രാഗഭാവീതി കൽപ്പിത സീവ അഭാവസ്യ ഘടേന ഉപദേശു എന്നാ ഘടസ്വരൂപ സീവ. അതുപോലെ പ്രാഗഭാവം, പ്രധ്വംസഭാവം എന്നെല്ലാം പറയുന്നത് കേവലം ആ വസ്തുസ്വരൂപത്തെയാണ്. അവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് അർത്ഥാന്തരം ഘടസ്യ അഭാവിത്യുക്തോ ഉത്തരമേത്. വേറൊന്നില്ല, രണ്ടാമതൊരു വസ്തുവില്ല. ഇതിനെല്ലാം സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു. കിഞ്ച അന്യത് പ്രാഗുത്പത്തെ ഹി ശേഷവിഷാണ അഭാവഭൂതസ്യ അഭാവഭൂതസ്യ ഘടസ്യ സ്വകാരണ സത്താ സംബന്ധ അനുപത്തി ദ്വിനിഷ്ഠത്വ സംഭവ. അല്ല, നിങ്ങൾ പറയുകയാണ് ഒരു വസ്തു അതിൻ്റെ അഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവും അഭാവവും തമ്മിൽ ബന്ധം വരത്തില്ല. ഇതൊക്കെ തർക്കത്തിൽ വളരെ ജടിലമായ തർക്കങ്ങളാണ്. കാരണം ഒന്ന് ഭാവവും അഭാവം രണ്ടും തമ്മിൽ ബന്ധം ഉണ്ടാകത്തില്ല. ആയുധ സിദ്ധാനാം അദോഷ, ആയുധ സിദ്ധങ്ങളെന്ന് പറയുന്നുണ്ട്. ഗുണം, ഗുണി തുടങ്ങിയ കാര്യങ്ങൾ ആയുധ സിദ്ധങ്ങളാണ്. അത് ചേർന്നിരിക്കും. അതുപോലെ വസ്തുവും അതിൻ്റെ അഭാവവും ചേർന്നിരിക്കുമോ? ഇല്ല. ആയുധസിദ്ധി ഭാവങ്ങളിലേ ഉള്ളൂ. ഭാവവും അഭാവവുമായിട്ട് ആയുധസിദ്ധിയില്ല. ഇതും തർക്കത്തിലെ വിഷയങ്ങളാണ്. എന്നാൽ ഭാവ അഭാവയോർ ആയുധസിദ്ധത്വ അനുപത്തേ ഭാവഭൂതയോ ഹി യുധസിദ്ധത ആയുധസിദ്ധത വാ. എന്നത് ഭാവ അഭാവയോർ അഭാവയുർവ. അതുകൊണ്ടിവിടെ നിങ്ങൾക്ക് ഒന്നിൻ്റെ അഭാവം പറയാൻ പറ്റും. അസദേവ ശൂന്യതയിലാണല്ലോ പറയാൻ ആഗ്രഹിക്കുന്നത്, അതില്ല അഭാവം. അങ്ങനെ ഒന്ന് പ്രത്യേകിച്ചില്ല, അഭാവം തന്നെ അഭാവം. ഭവാന്തരം അഭാവോപി കയാചിത്തു വ്യപേക്ഷയ, ഇവിടെ താഴെപ്പുറം സ്വരൂപ പരരൂപാഭ്യാം വാർത്തികാരൻ പറയും ശ്ലോകവാർത്തിക കുമാരല ഭട്ടൻ. അതിനെല്ലാം ഇവിടെ വ്യാഖ്യാനത്തിൽ അതിനെല്ലാം പരാമർശിക്കുന്നുണ്ട്. ഭാവം അഭാവം എന്ന് പറയുന്ന ഒന്ന് തന്നെ. പുസ്തകം മേശയില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകത്തിൻ്റെ അഭാവം മേശയിലുണ്ടെന്നല്ല, പുസ്തകം മേശയുടെ രൂപത്തിലില്ല, മേശ പുസ്തകത്തിൻ്റെ രൂപത്തിലില്ല. പുസ്തകത്തെ പുസ്തകത്തിൻ്റെ രൂപത്തിൽ പറയുമ്പോൾ അതിന് ഭാവവും പറയും. പുസ്തകം മേശയുടെ രൂപത്തിലില്ല എന്ന് പറയുമ്പോൾ അഭാവം പറയും. ഇത്രയേ ഉള്ളൂ. പരസ്പര സാപേക്ഷമായി പറയുകയാണ് ഇവിടെ. അഭാവം എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒന്നേയില്ല, സർവവും ഭാവവും. എന്താ സർവഭാവം? ആ സത്ത്. അപ്പോൾ ആരംഭവാദത്തെ നിഷേധിക്കുകയാണ്. ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു അഭാവം അങ്ങനെയില്ല. ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായപ്പോഴും ഉണ്ടായതിനു ശേഷവും കേവലമായ ഭാവം മാത്രം, കേവലമായ സത്ത് മാത്രം. അതുകൊണ്ട് തസ്മാ സദൈവകാര്യം പ്രാഗുത്വത്തേര് സിദ്ധം. അതുകൊണ്ട് എങ്ങനെയാണോ പാത്രം മുമ്പ് മണ്ണായിരിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം മൃത്തനായ വൈദ ആവൃതം ആസീത് എന്ന് പറഞ്ഞാൽ ഇത് സൃഷ്ടിക്കും മുമ്പ് സത്തായിരുന്നു, ഇപ്പോഴും സത്ത് തന്നെ, ഇതെന്ന് സത്തായി തന്നെ ഇരിക്കും. ഇത് അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും സമർത്ഥിക്കാമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ഭേദത്തെ ഇവിടെ സ്വീകരിക്കാൻ സാധ്യമല്ല, ശൂന്യത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൻ. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Oh.